0: വചനങ്ങളിലൂടെ.
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
2: പെണ്ണുൾ വന്ന് തീണ്ടും പോത് എന്ന വണ്ണമോ മനസ്സില.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Chennai beats.
2: Tamil, head of the hour.
3: In the art of podumakkolanda.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Radio Suno.
1: Radio Suno.
0: 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ പുസ്തക സഞ്ചാരം അതിഥിയായി എത്തുന്നു എഴുത്തുകാരനും കോണ്ടന്റ് ക്രിയേറ്ററുമായ ഷോൺ ജോയ്.
1: ബെറ്റർ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്രിക് കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും താൽക്കാലികമായിട്ട് പറഞ്ഞൊഴിയാൻ വേണ്ടിയിട്ട് പറയുന്ന കുറെ വാക്കുകൾ ഉണ്ടാവുമല്ലോ. ഇന്ന് എങ്ങനെയുണ്ട്, കാലാവസ്ഥ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, ഈ വാക്കുകള് നമ്മൾ കംപ്ലീറ്റ് മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്.
0: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
2: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
3: like you're home. In association with Shine Smarter this season with Malabar Gold and Diamonds Smart Exchange. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. എന്തായാലും പെരുന്നാളിന്റെ ആഘോഷങ്ങളും അവധിയും ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല ഹെവി ഫുഡ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ബിരിയാണി ആയിട്ടാണെങ്കിലും മട്ടനായിട്ടും ചിക്കനായിട്ടും ഫിഷായിട്ടും അങ്ങനെ ഒരുപാട് തരത്തിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ ഇന്ന് ഓർത്തു മീൽസ് റെഡിയിൽ ഇന്ന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാം. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോയ സമയത്താണ് എനിക്കൊരു ആർട്ടിക്കിൾ കിട്ടിയത്. അതായത് ഏത്തപ്പഴം കൊണ്ടുള്ള കുറെ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം. അതായത് ഏത്തപ്പഴമെന്നും നേന്ത്രപ്പഴമെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിഭവമാണത്. ആരോഗ്യത്തിന് ഗുണകരമായ സൂപ്പർ ഫുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൈറ്റമിനുകൾ, അതുപോലെ തന്നെ ധാതുക്കൾ, നാരുകൾ ഇതൊക്കെ കൊണ്ട് സമ്പന്നമാണ് ഏത്തപ്പഴം എന്നാണ്. ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത്തപ്പഴം നമ്മളിപ്പോൾ കുറച്ചധികം വാങ്ങിച്ചിട്ട് വെച്ചിട്ട് പെട്ടെന്ന് അത് കേടായി പോകും. പ്രത്യേകിച്ച് ഈ സമയം ചൂടുകൂടി ഉള്ള സമയം കൊണ്ട് അത് ചിലപ്പോൾ കറുത്തുപോകും, ആ പഴം കറുത്തുപോകും എന്ന് പറയും. അപ്പോൾ അങ്ങനെ കരുതി അത് കളയണ്ട. അതുകൊണ്ട് തന്നെ രുചിയൂറുന്ന ചില വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറയട്ടെ. പഴം വാങ്ങിയാൽ അത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിൽ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യമാണെങ്കിൽ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഫ്രീസ് ചെയ്ത് വെക്കാം. ഇപ്പൊ സ്മൂത്തി പോലെയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഫ്രീസറിൽ വെച്ച പഴം എടുക്കാം. അധികം പഴുത്തു പോകുന്നതിന്റെ ടെൻഷൻ വേണ്ട. അതുമല്ല ഇനിയിപ്പോൾ അത് ഫ്രീസ് ചെയ്ത പഴം ബേക്കിംഗ് അല്ലെങ്കിൽ ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ വാങ്ങിയ ഏത്തപ്പഴം അധികം പഴുത്തുപോയി കറുത്തുപോയി എന്ന് കരുതി കളയേണ്ടതില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാക്കാവുന്ന ചില സ്നാക്കുകളും നമുക്ക് തയ്യാറാക്കാം. മീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏത്തപ്പഴമാണ് ഇന്നത്തെ താരം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

പറഞ്ഞു വന്നിരുന്നു ഏത്തപ്പഴം കൊണ്ടുള്ള ചില വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത്. വീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നൊരു വിഭവം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴത്തിൻ്റെ ഒരു പാൻകേക്കാണ്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം രണ്ടെണ്ണം വേണം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒരു കപ്പ് വേണം. പഞ്ചസാര അതും അല്ലെങ്കിൽ തേൻ അത് രണ്ട് ടേബിൾ സ്പൂൺ വേണം. അത് ഓപ്ഷനലാണ്. പാല് വേണം അരക്കപ്പ്. മുട്ട വേണം. ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയിട്ടുള്ളത്. ഏത്തപ്പഴം നന്നായിട്ട് അതൊന്ന് എന്താ പറയുന്നത് സ്മാഷ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് ഓർ മൈദ, പാല്, പഞ്ചസാര അല്ലെങ്കിൽ തേൻ, മുട്ട, ഇതെല്ലാം ചേർത്ത് അതിൻ്റെ ഒരു മാവ് നമ്മൾ തയ്യാറാക്കണം. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മാവ് തയ്യാറാക്കുന്നത്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അല്പം നെയ്യോ എണ്ണയോ പുരട്ടുക. അതിനുശേഷം മാവൊഴിച്ച് ചെറിയ ദോശ പോലെ പരത്തി ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കുക. രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ ആയാൽ അത് എടുത്ത് മാറ്റാം. തേൻ, ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഏത്തപ്പഴം പാൻകേക്കാണ് ഇപ്പോൾ റെഡിയായത്. ഇനിയും മീൽസ് റെഡിയിൽ ഏത്തപ്പഴ വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
3: യു ആർ ലിസ്ണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ

0: വിൽസ്രെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരപ്പം, അതും ഏത്തപ്പഴം കൊണ്ടുള്ള ഒരപ്പം. ഈ ഒരപ്പത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വീട്ടിൽ കറുത്ത പഴമൊക്കെ ആണുള്ളത് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്? പച്ചരി ഒരു കപ്പ് എടുക്കുക, ശർക്കര വേണം ഒരു 200 ഗ്രാം എടുത്തോളൂ, വെള്ളം വേണം 1/2 കപ്പ്, കുറച്ച് ചോറ് വേണം 2 ടേബിൾ സ്പൂണോ മറ്റോ മതിയാവും, പിന്നെ തേങ്ങ ചെരവിയത് വേണം 1 കപ്പ്, ഉപ്പ്, ഈസ്റ്റ്, പഴം 2 എണ്ണം വേണം, ചെറിയ ചൂടുവെള്ളം 1/2 കപ്പ്, എള്ള് വേണം. പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടാം. അതിനുശേഷം 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അതൊന്ന് അരിച്ച് മാറ്റി വെക്കുക. ഇതിന്റെ ചൂട് 6 വേണം. 3 മണിക്കൂറിന് ശേഷം വെള്ളം എല്ലാം കളഞ്ഞിട്ട് മിക്സിയിലെ വലിയ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസും 2 പഴം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നന്നായി അരച്ചതിന് ശേഷം ഇതിലേക്ക് ചൂടാറിയ ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി അരച്ചെടുക്കുക. ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളു കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇളക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചെറിയ ചൂടുള്ള ഒരു സ്ഥലത്ത്, കിച്ചണിൽ തന്നെ ഒരു ചെറിയ ചൂടുള്ള ഒരു സ്ഥലത്ത് 1 മണിക്കൂർ അത് വയ്ക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നു കാണും. ശേഷം ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ടിൽ അതിൽ കുറച്ച് വെണ്ണയൊക്കെ തേച്ച് പൊങ്ങി വന്ന മാവ് കുറേശ്ശെയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഓഫ്, ഏറ്റവും സ്വാദിഷ്ടമായ ഒരു പലഹാരം ഇപ്പം നമ്മുടെ മുമ്പിൽ റെഡി ആയിരിക്കുകയാണ്. കളയാൻ വെച്ചിരുന്ന പഴമാണ് എടുത്ത് നമ്മൾ പലഹാരമാക്കി മാറ്റിയത്. ഇത് മീൽ സ്റ്റഡിയാണ്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.
1: Of the art in the art of podumakolanda

0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

നീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാത്രം മതി എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഭവങ്ങളാണ് ഇന്ന് മീൽസ് റെഡിയിലൂടെ തയ്യാറാക്കി കൊണ്ടുവയ്ക്കുന്നത്. ഇനി പഴം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതൊരിക്കൽ ലാലേട്ടൻ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാം എന്താ പറയുക, കൊതിച്ചു പോയൊരു വിഭവമാണ്. അപ്പൊ അതിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് നമ്മളും തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഒരു പാനിലേക്ക് നെയ്യൊഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ശരിക്കൊന്ന് ഇളക്കുക. എന്നിട്ട് അത് ഇളക്കി അതിൻ്റെ ഒരു കളറ് മാറി വരുന്ന സമയത്ത് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പൊടി ചേർത്ത് അത് വീണ്ടും മിക്സ് ചെയ്യിപ്പിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനിയാണ് ഇവൻ്റെ പ്രധാന ഒരു ഐറ്റം വരുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. പച്ചപ്പാല് തന്നെ ഒഴിച്ചോളൂ. എന്നിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഒരു എന്താ പറയുന്നത്, ഒരു മിക്സ് മാവ് രൂപത്തിൽ വരും. പക്ഷേ അത് വാങ്ങുക, ചെറു ചൂടോടുകൂടി തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾ കഴിക്കുക. ഇപ്പോൾ ഊണിന് ശേഷം പറ്റിയൊരു പലഹാരമായിട്ട് നമുക്ക് ഇതിനെ കരുതാം. ഒരു 4 മണി പലഹാരമായിട്ട് കരുതാം. അതല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും സ്നാക്സൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് ഇത് നമുക്ക് കൊടുക്കാം. നെയ്യുണ്ട്, പാലുണ്ട്, അതുപോലെ തന്നെ പഴമുണ്ട്. അപ്പോൾ അതും വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ മധുരതരമായ കുറേയധികം ഭക്ഷണങ്ങളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ മീൽസ് സ്റ്റഡിയിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ഓക്കേ, ബൈ.

0: ഇത് മാത്രം മതിയല്ലേ, ഇനി പ്രത്യേകിച്ച് ഇൻട്രോകളുടെ ഒന്നും ആവശ്യമില്ല. മാപ്പിളപ്പാന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് ക, മലയാള സിനിമയിലെ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ച അഫ്സൽ ക, വെൽക്കം ടു ദ ഷോ. നിങ്ങൾ എന്റെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ ആദ്യമായിട്ട് എങ്ങനെയാണ്?
1: എനിക്ക് തോന്നുന്നത് ഷെരീഫ് പെരുമ്പാവൂർ ഒരു പരിപാടി ഓർമ്മയുണ്ട്,
2: അന്ന് കമ്പോസർ
1: ആയിട്ടായിരുന്നു, അന്നാണ് ഫസ്റ്റ് കാണുന്നത്.
2: പിന്നെ നമ്മളിങ്ങനെ കൊച്ചിയിൽ പരിപാടിക്ക് ഷൂട്ട് റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനി
0: കൂടുവല്ലോ,
1: അന്ന് മാപ്പിളപ്പാട്ടുകളുടെ റെക്കോർഡിങ്സ് ഒക്കെ കൊച്ചിയിലെയാണ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്. ഞാൻ റിതം പ്രോഗ്രാമിംഗ് ചെയ്യാറുണ്ട്, അപ്പൊ കുറെ പഴയ മാപ്പിളപ്പാട്ടുകളിലൊക്കെ ഞാനാണ് റിതം ചെയ്തേക്കണം. ഈ പറഞ്ഞ ഒരു പാൽനില പുഞ്ചിരി ആ പാട്ടിലൊക്കെ ഞാനാണ് റിതം ചെയ്തേക്കണം. അപ്പൊ അന്ന് എറണാകുളത്ത് റെക്കോർഡിങ്ങിന് വരുമ്പോ ഷെരീഫ് ഒരു ഉണ്ടാവും, പിന്നെ രഹന വരും, അങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ ആ കാലഘട്ടത്തിലുള്ള കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അതായത് മൊയ്തീൻ പ്യാരി കൂരി അല്ലേ, അങ്ങനെ നമ്മുടെ പിന്നെ അതേപോലെ ചാന്ദ് ഭാഷ അല്ലേ,
2: പിന്നെ
1: അങ്ങനെ കൊറേ പഴയകാല മ്യൂസിക് ഡയറക്ടർ ആ കാലഘട്ടത്തിൽ അവരൊക്കെ വന്ന് റെക്കോർഡിങ് ചെയ്യുന്നത് എറണാകുളത്ത് വെച്ചാണ്. അപ്പൊ സംഭവം മാപ്പിളപ്പാട്ടുകൾ മലബാർ ബേസ് എന്നുള്ളതാണെങ്കിലും പക്ഷെ അത് ഉത്ഭവിച്ചേക്കണ കൊച്ചിന്നാണ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധങ്ങള് ആദ്യകാലം തൊട്ടേ നമ്മള്
0: തമ്മിലുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അഫ്സൽക്കയും കണ്ണൂർ ഷെരീഫ്ക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് പാട്ട് വിശേഷങ്ങളുമായിട്ട്. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ഹണി റോസ്.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മത്ബി, മത്ഫൂൺ, മത്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂടെയും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്തെ ഹിറ്റിന്റെ തമ്പുരാൻ അഫ്സൽ കെയും മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് കെ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ എനിക്ക് അഫ്സൽ കെ കണ്ണൂർ ചോദിക്കില്ല, മമ്മൂക്കാക്കും അഫ്സൽ കക്കും പ്രായം പറയൂല എന്ന്
2: പറയുന്നത്
1: ഇവൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും
2: സ്റ്റേജിൽ ഈ പറഞ്ഞവര് നമുക്ക് എന്തുവേണേലും ചെയ്യാല. നമ്മള്
1: എനർജി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്?
2: എനർജി അത് നമ്മള് നമ്മളൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓഡിയൻസ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടത് നമുക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകളാണെങ്കിലും അത് അതേപടി ജനങ്ങൾക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം.
1: തീർച്ചയായും തീർച്ചയായും.
2: അപ്പൊ അതിനുള്ള ആരോഗ്യം അഭ്യത്തൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് തന്നേക്കുന്നോണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം. പിന്നെ ഇപ്പൊ കുറച്ചുകൂടി കാലഘട്ടമൊക്കെ കുറെ കൂടി കളർഫുൾ ആണ്. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഒരുങ്ങണം. പണ്ടൊരു ഷർട്ട് ഇട്ടിട്ട് നേരെ കയറി പാടായിരുന്നു. ഇപ്പൊ അതുപോലെ ഇന്ന് കോട്ട് പാട്ട് നന്നായില്ലെങ്കിലും കോട്ട് നന്നാണോ എന്നാണ് പറയുന്നത് അല്ലെ? സത്യം പണ്ടൊക്കെ നമ്മളൊരു എന്താ മെഡിക്കൽ കുറ്റിയെ പോലെ ഒരു
3: അങ്ങനെ അങ്ങോട്ട്
2: കയറി പോകുന്നല്ലേ. ഇപ്പം സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം. അതൊക്കെ പുതിയ
3: സോഷ്യൽ മീഡിയയിൽ കുറെ കളർഫുൾ ആയിട്ടാണല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അതൊക്കെ എല്ലാവരും വരുന്നത് ആ രീതിയിലാണ്.
1: അപ്പൊ
3: നമ്മള് പുതിയ ജനറേഷൻ നമ്മൾ പറയൂല, പക്ഷെ എല്ലാരും അങ്ങനെ തന്നെയാണ് നമ്മളെ
1: കാണുന്നത്.
3: അത് അപ്ഡേറ്റ് ആയിട്ട് നിക്കണം എന്നുള്ളത് തന്നെയാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഷെരീഫ് കെയിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു 5000 സ്റ്റേജ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ.
2: അതിൽ
1: രണ്ടുപേരും സെയിം സ്റ്റേജ്
3: എണ്ണീട്ടില്ല ഇതുവരെ. അതാണ് നമ്മുടെ ഒരു ധാരണ.
1: ആ ഓക്കെ, രണ്ടുപേരും ഇടം തോന്നുന്നല്ലേ.
2: അതിൽ
1: രണ്ടുപേരും സെയിം സ്റ്റേജ്
3: എണ്ണീട്ടില്ല ഇതുവരെ. അതാണ് നമ്മുടെ ഒരു ധാരണ.
1: ആ ഓക്കെ, രണ്ട്

0: അപ്പൊ അങ്ങനെ കൊറേ പണ്ട് ഞാൻ പാടിത്തുടങ്ങിയ സംഗീത അക്കാദമി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ ഒരു ഓഫീസ്, പിന്നെ സി എസ് സി ഹരിശ്രീ, അങ്ങനെ കൊച്ചിയില് ഫേമസ് ആയിട്ടുള്ള കൊറേ ഗ്രൂപ്പുകൾ, അങ്ങനെ കൊറേ പ്രോഗ്രാമുകൾക്കൊക്കെ പാടി. അതേട്ടാണ് പിന്നെ നമ്മള് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ്.
1: ഈ ലൈവ് ആയിട്ട് സ്റ്റേജിൽ പാടുന്നതാണോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്നത്, ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കൂടുതലും ഫീൽ
2: ചെയ്യുന്നത്?
0: നമ്മള് റെക്കോർഡിംഗ് എന്ന് പറയണത് അതൊരു അതൊരു പ്രോസസ്സാണ്. ശരിക്കും നമ്മള് ഈ പറഞ്ഞൊരു നമ്മളൊക്കെ ഇല്ലാതായാലും ആ പാട്ടുകൾ കേൾക്കേണ്ടി വരുന്നു, റേഡിയോയിലാണെങ്കിലും. അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്ത് വെക്കണം, അതിന് നമ്മൾ കുറെ സമയം എടുത്തു. പണ്ട് കാലഘട്ടങ്ങളിൽ അത് ടെക്നോളജി അത്ര അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്കൊക്കെ ചിലപ്പോൾ പാടേണ്ടി വരും അത്രയും പ്രാക്ടീസ്. ഇപ്പൊ കുറെ കൂടി ടെക്നോളജി അഡ്വാൻസ് ആയപ്പോ നമുക്ക് എന്ത് വേണേ ഏറ്റവും ഭംഗിയായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് ആയിട്ടാണ് നമ്മള് റെക്കോർഡിംഗ് നമ്മള് അത് ചെയ്യുന്നത്. പക്ഷെ ലൈവ് എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ടില്, അപ്പൊ രണ്ടിനും രണ്ട് പ്രിപ്പറേഷൻ ആണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈവ് പാടുമ്പോ ഇപ്പൊ നമ്മള് ലൈവിലായി ഇപ്പൊ നമ്മള് ഇപ്പൊ പാടിയിട്ടുള്ള ഒരു പാട്ടാണെങ്കിൽ പോലും നമ്മള് ഒന്ന് റൂമിൽ നിന്നൊന്നും അത് തന്നെ ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അതേപോലെ തന്നെ വരണമല്ല എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും.
2: ലൈവ് എന്ന് പറയുമ്പോ ലൈവാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുക, കാരണം വെച്ചാൽ ഓഡിയൻസിനെ നേരിട്ട്
1: ഉണ്ടാക്കുക.
2: അപ്പം നമ്മൾ ഓരോ കലാകാരനും ലൈവിൽ കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് അയാളുടെ ലൈഫിലെ ഊർജവും എനർജിയും പോസിറ്റിവിറ്റിയും ഒക്കെ. കാരണം നമ്മളിപ്പോ ഒരു ഒരു മുറിയുടെ ഉള്ളിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ, അന്ന് മുമ്പിലുള്ള രണ്ടോ മൂന്നോ ആള്. പബ്ലിക്കിന്റെ മുമ്പിൽ പാടുന്ന സമയത്തൊന്നും അവരുടെ റെസ്പോൺസ് നേരിട്ട് കിട്ടുകയല്ലേ, അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു സന്തോഷം അതാണ് കലാകാരന്റെ
0: സന്തോഷമുണ്ട്. അതിലൊരു റിസ്ക് ഉണ്ട്, നമ്മളെയൊക്കെ നന്നായിട്ട് തന്നെ അവർക്ക് കൊടുക്കണമല്ലോ, സക്സസ് ആവുന്നുള്ള വലിയൊരു ഇതാണ്. അതിലൊക്കെ നമുക്കൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടുണ്ട്.
2: മറ്റത്തെ കാലത്ത് പറഞ്ഞാല്
0: നമുക്കിപ്പോഴും അത് നല്ല രീതിയിൽ ഓഡിയൻസിനായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റാറുണ്ട്.
1: അത്
0: വലിയൊരു കാര്യം.
2: പണ്ട് കാലത്ത് പറയുമ്പോൾ നമ്മുടെ റെക്കോർഡിങ്ങിന് ഇപ്പൊ നമ്മളെ രണ്ടാളും ഏകദേശം ആ കാലഘട്ടത്തിൽ ഒറ്റയടിക്ക് പാടിയ കുറെ പാട്ടുകൾ
0: ഉണ്ട്. ഒറ്റയടിക്ക് പാടാനുള്ള പാട്ട് ആ കാലഘട്ടവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്.
2: ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇപ്പം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പാടുന്ന ആൾക്ക് റെക്കോർഡിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ സ്റ്റേജിൽ
1: പറ്റൂല.
2: കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത് അതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പഞ്ച് ചെയ്ത് മെലോഡൈം ചെയ്ത് വരച്ച് ഇതൊക്കെയാണ് പാടുന്നത്. അല്ലാത്തവർക്ക് നല്ല സുഖമായിട്ട് പാടാം. അങ്ങനെയുള്ളവര് സ്റ്റേജിൽ എത്തുമ്പോ ഇയാൾ എന്താ പാടുന്നു പലരും ചോദിക്കും. അത് വ്യത്യാസമേ ഉള്ളൂ ഇതില്.
1: ഒരു ഒരു പാട്ടും കൂടി ആയാലോ നമുക്ക് ആരാണ്
0: പാടുന്നത്?
1: തീർച്ചയായിട്ടും. അപ്പൊ പണ്ട് സുൽത്താൻ ഷെരീഫ് കട ഒരു പാട്ടേക്കാം.

0: Radio Suno 91.7 FM Qatar's happiness frequency. Now available on Vodafone Shuf app.
1: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ
2: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
1: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂയുടെയും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്തെ ഹിറ്റിന്റെ തമ്പുരാൻ അഫ്സൽ കെയും മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് കെ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്.
1: മാപ്പിളപ്പാട്ടിൽ നിന്നാണ് പിന്നണി ഗാന രംഗത്തേക്ക് അഫ്സൽ കെ
2: എത്തുന്നത്.
1: നമ്മളെല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്.
2: എന്റെ വോയിസ് റെക്കോർഡ് ചെയ്യണ 96 അന്ന് ഫസ്റ്റ് പറഞ്ഞ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ് ഭക്തിയാനോട്. പക്ഷെ അന്ന് ആ പാടിയ ക്രിസ്ത്യൻ ഡിവോഷണൽ അന്ന് ഹിറ്റായപ്പോ പിന്നെ അത് ബേസ് ചെയ്ത് കുറെ ഞാൻ പാട്ടുകൾ
1: പാടിയിട്ടുണ്ട്.
2: പിന്നെ ഞാൻ പറഞ്ഞു റിതം പ്രോഗ്രാമർ ആയിരുന്നോണ്ട് കുറെ വർക്കുകൾക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞൊരു മിദാദ് എന്ന് പറഞ്ഞ ആൽബം, അത് പള്ളിയിലെ പുഞ്ചിരി, അതിന്റെ ഇതും ചെയ്തു. അതിന്റെ റിതം ചെയ്യണ സമയത്താണ് ലത്തീഫ് എന്ന് പറഞ്ഞ ആളാണ് ഒ എം ടി ആണ് ലിറിക്സ് എല്ലാം. അപ്പൊ അതിന്റെ കമ്പോസിംഗ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഞാൻ അന്നൊക്കെ പാട്ട് കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യലാണ് പാട്ട്. അപ്പൊ മാപ്പിളപ്പാട്ട് ആരും തരൂല്ല എനിക്ക് പാടാൻ. പക്ഷെ ക്രിസ്ത്യൻ ഡിവോഷണൽ കുറെ പാടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അതില് ലത്തീഫ് ഒക്കെ പറഞ്ഞ എന്നാ നോക്കട്ടെ നമുക്ക് ഒരു പാട്ട് നിന്നെ പാടിക്കാം. അങ്ങനെ മിദാദിൽ ഒരു പാട്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് പാടുന്നത്. അതെനിക്ക് 2000 മിദാദ് ഇറങ്ങണം
3: ആയിരിക്കും. 2000 വീഡിയോ ആൽബം ആണ്.
2: അതിലാണ് ഫസ്റ്റ് എന്റെ മാപ്പിളപ്പാട്ട്
1: വരുന്നത്.
2: ഞാൻ പാടിയിട്ടില്ല, വേറെ പാട്ടുകളൊക്കെയാണ് ഞാൻ പാടി
1: പാടുന്നത്. അപ്പൊ ആ പാട്ടിലൊരു നാല് വരി കേട്ടാലോ.

0: നാട് ബഹറിനക്കരയുണ്ടൊരു നാട്.
1: യെസ്, ഞാൻ ഓർക്കുന്ന പാട്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്.
2: നല്ല നല്ല സോങ് ആയിരുന്നു. ഈ അവസരത്തിൽ എനിക്ക് ലത്തീഫ് ഖാനോടാണ് ആ നന്ദി പറയാനുള്ളത്. കാരണം അങ്ങനെ പുള്ളി എനിക്കൊരു അവസരം തന്നതാണ്. കെ ലത്തീഫ്
1: എല്ലാ പാട്ടുകളും അത് ഹിറ്റായിരുന്നല്ലോ.
2: പിന്നെ ഏറ്റവും സന്തോഷമായ പാട്ടുകളെല്ലാം ഹൃദം പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം
1: എനിക്കുണ്ടായിരുന്നു. അഫ്സൽ കെയുടെയും കണ്ണൂർ ഷെരീഫ് കെയുടെയും വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സൽക്ക് പാടിയ ബഹറിനക്കരയുണ്ടൊരു നാട് ആ ഒരു പാട്ട് തന്നെ അടുത്തായിട്ട് കേൾക്കാം. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂടെയും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്തെ ഹിറ്റിന്റെ തമ്പുരാൻ അഫ്സൽ കെയും മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് കെ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
1: വല്യേട്ടനിലും കാലഘട്ടത്തിൽ തന്നെ വല്യേട്ടനിലും പാട്ട് തുടക്കം ഒരു മാപ്പിളപ്പാട്ട് ഖവാലി ഞാൻ റിതം പ്രോഗ്രാമിംഗ് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഗ്നിഷ്യസ്, രവീന്ദ്ര മാസ്റ്റർ, അങ്ങനെ അവരുടെ സിനിമകൾ. ഇപ്പൊ രവീന്ദ്ര മാഷിന്റെ കന്മദത്തിലെ പാട്ടുകളൊക്കെ ഞാനാണ് പ്രോഗ്രാം
2: ചെയ്തത്.
1: മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടൊക്കെ അതൊക്കെ ഞാൻ
2: ചെയ്തത്.
1: അങ്ങനെ കൊറേ പാട്ടുകളുടെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്, പിന്നെ അതേപോലെ മോഹൻസിത്താരുടെ അതൊക്കെ ഞാൻ ചെയ്ത
2: രാക്ഷസി
1: ബെന്നിക്കണ്ണന ചെയ്തത്. അപ്പൊ പിന്നെ
2: ഋതം
1: പ്രോഗ്രാം പുള്ളിയാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. പുള്ളിയാണ് നമ്മുടെ മ്യൂസിക്കിലൊരു എന്താ പറയാ ഒരു ഗോഡ്ഫാദർ.
0: ഗോഡ്ഫാദർ
1: എല്ലാ കാര്യത്തിലും. പുള്ളി ഇന്ന് ജീവിച്ചിരിപ്പില്ല, 3 വർഷമായി. പുള്ളി സിനിമകളും കുറെ കമ്പോസർ.
2: സ്ഥിരം
1: പിന്നെ സിനിമ ഈ വലത്തും തിരിഞ്ഞാൽ 4 ബ്രദറാണ് മ്യൂസിക്.
0: അപ്പൊ
1: നമ്മളുടെ ഷെരീഫിനൊക്കെ വളരെ അടുത്തറിയാം. ബ്രദേഴ്സൊക്കെ എല്ലാരും മ്യൂസിഷ്യൻസ് ആണ്. ബഹ്റൈനിലും ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അതിലുള്ള ഷംസ് കൊച്ചിൻ എന്ന് പറഞ്ഞ ബ്രദർ ഉണ്ടായിരുന്നു. ഒരു വർഷമായി ഇപ്പൊ മരണപ്പെട്ടു. അവരൊക്കെ സ്വന്തം ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളൊക്കെ പോയി പാടാറുണ്ട് അവിടെ.
2: ഞാനൊക്കെ ബഹ്റൈനിൽ ഫസ്റ്റ് പാടിയത് ഷംസുക്കയുടെ പരിപാടിക്ക്.
1: എന്റെ ബ്രദേഴ്സ് അങ്ങനെ മ്യൂസിക്കലെയാണ് ഞങ്ങളെല്ലാരും വന്നിപ്പ. അതിനു മുമ്പുള്ള കാലഘട്ടം എന്റെ വാപ്സിയും കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പണ്ട്. അതിൽ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ഇന്നും ഉണ്ട് വാപ്സി മ്യൂസിക് ചെയ്തിട്ടുള്ള.
0: പക്ഷെ
1: അതൊന്നും പാടാനുള്ള വാപ്സിയുടെ പാട്ടൊന്നും പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും അഫ്സൽ കെയുടെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: The big, the big, big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.

0: പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂടെയും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്തെ ഹിറ്റിന്റെ തമ്പുരാൻ അഫ്സൽ കെയും മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് കെ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
1: ഷെരീഫ് കെയുടെ തുടക്കം എങ്ങനെയായിരുന്നു?
2: എന്റെ തുടക്കം, ഞാനിങ്ങനെ ഗാനമേളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലം, അന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 93 ലാസ്റ്റോ 94 ഫസ്റ്റോ അങ്ങനെ എന്തോ ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു കാസറ്റിൽ പാടിക്കുന്നത്. അപ്പൊ രണ്ട് കാസറ്റിലെ പാട്ട് ഓരോ പാട്ടുകളും എനിക്ക് തന്നത് കണ്ണൂർ നൌഷാദ് എന്ന് പറഞ്ഞ മിസ്. അപ്പൊ കോഴിക്കോട് മിസ് സിറ്റിയിലെ റെക്കോർഡിങ്. അപ്പൊ മിസ്രിയിലെ രാജ എന്നുള്ള പാട്ട് മുസക്ക പാടിയ ആ പാട്ടാണ് എനിക്ക് ഫസ്റ്റ് പാടാൻ തന്നത്. ആ പാട്ട് ബരി തന്നു. അപ്പൊ തന്നെ പഠിച്ച് ഒറ്റടേക്കിന്
3: പാടണല്ലോ,
2: പറച്ച് പിന്നെ കിനാ കിളി പറഞ്ഞൊരു മാപ്പിളപ്പാട്ട് മറ്റേ പൊട്ടിസക്കി എല്ലാം ഇറക്കി.
1: അതിന്റെ
2: സെക്കൻഡ് അത് ഞാൻ പാടിയതല്ല, അതിന്റെ തേർഡ് പോളിയാണ് ആ സമയത്ത് അന്നേരം ഞാൻ വരുന്നുള്ളൂ. പക്ഷെ മിശ്ര രാജൻ ആദ്യം പാടി, അത് തന്നെ ഫസ്റ്റ് ഹിറ്റായി. കാരണം അതിൽ ഏഴ് പാട്ട് എം എ ഗഫൂർ അവൻ, ഈ പീർ മുഹമ്മദിന്റെ പാട്ടുകളാണ് കംപ്ലീറ്റ്, പീർ കെയുടെ പാട്ടുകൾ അഴുകേറുന്നോളേവ, അങ്ങനെയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കും, അതിൽ ഒരു പാട്ട് മാത്രമാണ് സോങ് ടു കണ്ണൂർ ഷെരീഫ് നദീട്ട് എന്റെ മിശ്രിലെ രാജൻ ഇറങ്ങിയപ്പോ അതാ ഹിറ്റായത്. പിന്നെ ഇഷ്ടംപോലെ അതിന്റെ ബേസ് പിടിച്ച് കുറെ പാട്ടുകൾ
1: അവിടെ നിന്നൊരു തുടക്കം കിട്ടിയല്ലേ.
2: കുറച്ച് രണ്ടര കൊല്ലം കഴിഞ്ഞ സമയത്താണ് പിന്നെ ദർജപ്പ് മുരളി എന്നുള്ള പാട്ട്, അതും കൂടി ക്ലിക്കായി കുറച്ചും കൂടെ
1: അവസരം.
2: അങ്ങനെ
3: ആ സമയത്തൊന്നും ഞാൻ പാടി തുടങ്ങിയിട്ടില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഷെരീഫിന്റെ പാട്ട് ദർജപ്പും കൂടെ കേട്ട് നമ്മളിപ്പോ നമ്മള് ശരിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ പാടുന്നുണ്ട്. ഞാൻ പാടുന്ന 96 ഞാൻ എന്റെ വോയിസ് റെക്കോർഡ്
1: ചെയ്യാം. അതിലേക്ക് എത്തുന്നത്
2: അതെന്താണെന്നറിയോ, കൊച്ചിയില് എല്ലാ റെക്കോർഡിങ്സിന്റെ ശരിയായ കേന്ദ്രം കൊച്ചിയാണ്. സിനിമയാണെങ്കിലും പിന്നെ ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ ആണെങ്കിലും
3: എല്ലാ ആൽബംസും ഡിവോഷണൽ, ഇപ്പൊ ഹിന്ദു ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും
2: മലബാറിൽ നിന്ന് വരുന്ന നല്ല മാപ്പിളപ്പാട്ടുകൾ കുറച്ച് വലിയ സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ കൊച്ചി
3: നൈറ്റിലാണ്.
2: അപ്പൊ മാർക്കോസ് ആട്ടം പാടാനുണ്ടാവും മെയിൻ ആയിട്ട്, ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാവും.
3: അപ്പൊ കൊച്ചിയിൽ വന്നിട്ടായിരിക്കും ചെയ്യണം.
2: അപ്പൊ വെച്ചാൽ അവിടെ കുറച്ചും കൂടെ സംവിധാനങ്ങൾ
3: കൂടുതലുണ്ട്, അവിടെ പ്ലേയേഴ്സും ഇതൊക്കെ റെക്കോർഡിങ്ങിന് വായിക്കാനുള്ള.
2: പിന്നെ റിതം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല അടുപ്പമുണ്ടായതും ഗുണായി. അത് സിനിമാ മേഖലയിൽ പെട്ടെന്ന് എത്താൻ നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് മലബാറിന് സിനിമേന്റെ ഒരു സംവിധാനം ഇല്ല.
3: അന്ന് ഇന്നത്തെ പോലെ കണക്ടിവിറ്റി കുറവാണ്, എല്ലാത്തിനും നമ്മൾ കൊച്ചിയിൽ വന്ന്
2: മിച്ചിരി വരണം, നിൽക്കണം അവിടെ.
0: അഫ്സൽ കെയുടെയും ഷെരീഫ് കെയുടെയും വിശേഷങ്ങൾ ഒന്നും ഇവിടെ തീരുന്നില്ല. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂടെയും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്തെ ഹിറ്റിന്റെ തമ്പുരാൻ അഫ്സൽ കെയും മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് കെ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
1: മാപ്പിളപ്പാട്ടിൽ നിൽക്കുന്നവര് അധികം സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് വളരെ കുറവാണ്.
2: അപ്പൊ അതെന്ത്, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്താണ് ഗാനമേളയിൽ വരുന്നത്. ഈ അമ്പലങ്ങളിലായിരുന്നു കൂടുതൽ പരിപാടികൾ. പാടിക്കൊണ്ടേ നിൽക്കുമ്പോഴാണ് തലശ്ശേരിയിൽ ഒരു പ്രമിയറല്ലേ, അവരുടെ ട്രൂപ്പ് എടുത്തു വൈസ് ഓർക്കസ്ട്ര, അവിടെ എന്നെ കപൂർ ആയിരുന്നു മാപ്പിളപ്പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഗപ്പൂർ ഈ പൊന്നു സഖ്യം എന്നുള്ള പാട്ട് ഹിറ്റായ സമയത്ത് ഗപ്പൂർ സ്വന്തം ബാനർ എന്ന് പറഞ്ഞ് ആ ക്ലബിൽ നിന്ന് മാറിയിട്ടാ മാറി നിന്നപ്പം പകരൊരു പാട്ടുകാരനാണ്. അപ്പൊ ഞാൻ കണ്ണൂർ ഇങ്ങനെ ഗ്രൂപ്പിലുള്ള ഇങ്ങനെ മലയാളം പാടുന്ന ഒരു കാലോ അമ്പലത്തിലോ അവിടെ ഒക്കെ, അപ്പം നമ്മുടെ ഒരു സൂര്യ സന്തോഷ് അറിയില്ലേ,
3: അറിയാം സാർ.
2: അപ്പൊ അവര് ഈ ഇവരെ പരിപാടിക്ക് സ്ഥിരം പോകുന്നതാ തലശ്ശേരി മാപ്പിളപ്പാട്ട് ഗാനമേള കല്യാണ പരിപാടി. അവരാണ് ഷെരീഫിനെ കൊണ്ട് നമുക്ക് പഠിച്ചാലും അവന് പാട്ടറിയില്ലെങ്കിൽ നമുക്ക് കുറെ കാസറ്റ് എല്ലാം കൊടുത്ത്
1: പഠിപ്പിക്കാം.
2: അങ്ങനെ എനിക്കൊരു അഞ്ചാറ് കാസറ്റ് പാട്ടുകൾ അതെല്ലാം പഠിച്ചിട്ട് കല്യാണ വീടുകളിൽ പാടി അങ്ങനെ പാട്ടിലേക്ക് വരുന്നത്.
3: ഇപ്പൊ ഷെരീഫും നമ്മള് എടുത്ത് പറയുന്ന ശരിക്കും ഷെരീഫും അപ്പാട്ടുകാരനല്ല, ഗാനമേളക്ക് യേശുദാസിന്റെ പാട്ടുകളും അമ്പലങ്ങളിലും ഒക്കെ പാടിയിരുന്ന ആളാണ്.
2: അങ്ങനെയാണ് വരുന്നത്. പാട്ട് പാടി ഫസ്റ്റ് ഹിറ്റായി. പക്ഷെ ദുർഭാഗ്യം, നമുക്ക് അന്ന് പേര് കിട്ടുക എന്നുള്ളത് വലിയ
1: കാര്യം. സരിഗമപ്പ ആ ഒരു റിയാലിറ്റി ഷോ ഭയങ്കര ഒരു മാസ്റ്റർ അല്ലേ
3: ചെയ്യുന്നത്. ഷെരീഫാണ് ആദ്യം ഫസ്റ്റത്തെ
1: ഇതിലുണ്ടായിരുന്നത്.
3: പിന്നെ അതാണ്, പിന്നെ ചാനല് ചാനലിന്റെ ഇത് വന്നപ്പോ ഈ മാപ്പിളപ്പാട്ടുകള്
2: കുറച്ചുകൂടി
1: വിപുലായി.
3: കൊറേ അതൊക്കെ പ്രവാസികൾ കുറെ
1: ഏറ്റെടുത്ത്
3: ഗൾഫ് മേഖലകളിലൊക്കെ റിയാലിറ്റി ഷോ മാപ്പിളപ്പാട്ടുകള് ഭയങ്കരമായിട്ട് അതെല്ലാ ചാനലിലും വന്നതാണെങ്കിലും ഭയങ്കരമായിട്ട്
1: ഏറ്റവും എനിക്ക് സരിഗമപ്പ
2: അതിനെ ചുവട് പിടിച്ചിട്ടാണ് സരിഗമപ്പൽ എത്തിയത്. കാരണം ഈ പാട്ടൊക്കെ അത്യാവശ്യം പറയാൻ പാട് പരിചയമുണ്ടെന്നുള്ളതിലാണ് എന്നെ പിടിച്ച് അതിന്റെ ഒരു ൂമറാക്കി
1: ഇരിക്കുന്നു.
2: അവിടെ ഇരുന്നു അങ്ങനെ അതൊരു മാറ്റമായി
1: മാറ്റമായി മാറി. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ പാട്ടുകളുണ്ടല്ലോ, ഇപ്പം എൻകരലിൽ താമസിച്ചാലാണെങ്കിലും മറ്റേ മെഹറുബ പോലും അല്ല മാണിക്കക്കല്ലിലും ആ ഒരു പോസ്റ്റാണ് ആളുകൾ കൂടുതൽ ഇപ്പോഴും റീലിലൊക്കെ യൂസ് ചെയ്യുന്നത്. അത് കാണുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ എന്താണ് തോന്നുന്നത്?
3: സന്തോഷമല്ലേ, കാരണം അതായത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകള് ആ കാലഘട്ടത്തിലുള്ള ജനറേഷനും പുതിയ കാലഘട്ടത്തിലെ ജനറേഷനും അത് ഒരേപോലെ അവര് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ.
1: തീർച്ചയായും തീർച്ചയായിട്ടും നമുക്ക് അവര് രണ്ടുപേരെയും ഒന്ന് കേട്ടാലും മാണിക്കല്ലേ
3: ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ
1: വിചാരിച്ചു
3: പിച്ച് ഒന്നും ഞാൻ
1: നോക്കണില്ല.
4: മാണിക്കല്ലേ മഞ്ചത്തിപ്പൂവൻ ചമ്പക വല്ലിക വാസന റാണി ആറുമണി വണ്ടി.

0: ഒരു കാലത്ത്
1: ഒരു കാലത്ത് ഇപ്പോഴും ഞങ്ങളൊക്കെ
0: അന്ന് ഈ ഗാനമേളക്ക് സജ്ജമായി നിൽക്കുന്ന ഒരു
2: കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പോ പാട്ട്
0: ഹിറ്റല്ലേ.
2: പിന്നെ കൊറേ നാളെ പിന്നെ വേറെ പാട്ടുകളൊക്കെ വരുമ്പോ അത് പോയി. പിന്നെ ഇപ്പൊ അതൊന്നുകൂടി
1: ഇപ്പോഴത്തെ
2: ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ പിള്ളേര് കൂടെ പാടുന്ന പിള്ളേര് ഒന്നിച്ചിരിക്കുമ്പോ അവര് പാടണം.
1: അതെ അതെ തീർച്ചയായും. എങ്ങനെയായിരുന്നു ആ ഒരു റെക്കോർഡിങ്ങും അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു പാട്ടിലേക്ക് എത്തുന്നത്?
2: കുറെ സിനിമകള് ഞാൻ പാടുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എം ജെ ഇന്ദ്രനായിട്ടൊക്കെ ഞാൻ നമ്മള് അന്നേ എല്ലാരായിട്ടും അടുപ്പമുണ്ട്. എം ജെ സി നമ്മള് കുട്ടൻചേട്ടൻ ഈ പറഞ്ഞ പറഞ്ഞു കമൽ സാറിന്റെ ഒരു നല്ലൊരു പ്രോജക്ട് എനിക്ക് വന്നിട്ടുണ്ട്, മ്യൂസിക്കിന് കുറെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്, നന്നായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള പുള്ളി നമ്മള് ഒരു ടോക്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും പാടണം, വലിയ വലിയ പുലികളൊക്കെ ആയിരിക്കും പാടണം വെച്ച്. അപ്പൊ എല്ലാം പുളികൾ തന്നെയാ പാടിയാണ്. പക്ഷെ എന്റെ ഒരു ഭാഗ്യം അതിൽ ഈ ഒരു പാട്ട് പാടാണ്. അതിലെല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് പാട്ടുകളല്ലേ? എല്ലാ ഏത് പാട്ട്? കല്ലായി കടവത്ത്, പിന്നെ അതേമാതിരി ചെന്താർ മിഴി, പിന്നെ രാക്കിളീതൻ, പിന്നെ ഈ പാട്ട്,
0: എല്ലാ
2: എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്കിന്റെ എല്ലാ തലങ്ങളും ഉള്ള പാട്ടുകളാണ്. അപ്പൊ അതൊരു അങ്ങനെ ഒരു പ്രോജക്റ്റില് ഒരു പാട്ട് കിട്ടാന്ന് പറഞ്ഞൊരു വലിയൊരു ഭാഗ്യം.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എൻകരൽ താമസിച്ച
2: 2002 അതൊക്കെ ഈ ഒരു ക്യാമ്പസ് സിനിമ ആകുമ്പോ അങ്ങനത്തെ ഉള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കും ഞാന് ഗാനമേളക്ക് തുടങ്ങിയപ്പോ ഈ പറഞ്ഞ എസ് പി ബി സാറിന്റെ പാട്ടുകള് ഗാനങ്ങൾക്ക് തമിഴ് സോങ്സ് പാട്ട്.
1: അപ്പൊ
2: ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് മലയാളത്തില് ചില പാട്ടുകൾ. ഇപ്പൊ രാക്ഷസി ഒക്കെ പാടുമ്പോ എസ് പി ബി സാറ് ചെയ്തിട്ടുള്ള ചില പാട്ടുകളുള്ള ഗിമ്മിക്കുകളൊക്കെയാണ് നമ്മൾ അതിൽ യൂസ്
1: ചെയ്യണത്.
2: എസ് പി ബി സാറ് ഈ പാട്ട് ഏതാണ് അപൂർവ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ, ഇങ്ങനത്തെ. അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ, അതിന്റെ ഒരു വേറൊരു വേരിയേഷൻ ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഓഫ് നമുക്ക് അവരൊക്കെ ലെജൻസ് കുറെ കാര്യങ്ങൾ ചെയ്തു
1: വെച്ചിട്ടുണ്ട്.
2: നമ്മൾ ഒന്നുകൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്.
1: അഫ്സൽക്കയുടെയും ഷെരീസ്കയുടെയും വിശേഷങ്ങൾ ഒന്നും ഇവിടെ തീരുന്നില്ല. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂടെയും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്തെ ഹിറ്റിന്റെ തമ്പുരാൻ അഫ്സൽ കെയും മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് കെ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
1: നേരത്തെ അഫ്സൽക്ക് പറഞ്ഞതേ ക്ലീഷേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ ഒരുപാട് പുതിയ പുതിയ ഗായകർ വരുന്നുണ്ട്, അപ്പോ അവരെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
2: അല്ല, കാലത്തിന് മാറ്റം നല്ലോണം ഉണ്ട് അല്ലേ? ടാലൻസ് ഇപ്പോഴും ഉണ്ട്, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അവരുടേതായിട്ടുള്ള പാട്ടുകൾ ഉണ്ടോന്ന് വെച്ചാൽ അതില്ല. കാരണം മലയാള സിനിമകൾ എന്ന് പറഞ്ഞാല് സിനിമകള് ലോകോത്തരമായി. മലയാള സിനിമയുടെ ക്രിയേഷൻ കണ്ട ഞങ്ങള് നമ്മൾ നിഷ്ടി പോകും. കാരണം ഭയങ്കര ഇന്റർനാഷണൽ ലെവലിലാണ് സിനിമകളുടെ മേക്കിംഗ് എന്ന് പറയണത്. പക്ഷെ പാട്ടുകളില്ല, അതാണ് ഒരു സങ്കടം.
3: പാട്ടിന്റെ പ്രാധാന്യം ഇപ്പം കുറഞ്ഞു.
2: അപ്പൊ അത് ആരും കുറ്റമൊന്നും പറയൂല. കാരണം ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു രീതി അതാണ്. പണ്ട് ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞത് മറ്റേ മെഹറുബൻ എടുത്താണ് ഹാർമോണിയം വായിച്ചു ദിലീപ് മാണിക്കല്ല ഇങ്ങനെ പറഞ്ഞു. ഇന്നിങ്ങനെ ലിപ്പ് ചെയ്ത്
3: പാടുന്ന പാട്ടില്ല. ലിപ്പ് ചെയ്ത്
2: പാടുമ്പോഴാണ് സിറ്റുവേഷനിലായിട്ടുള്ള എന്തെങ്കിലും പാട്ടുകൾ ഡയലോഗ് പറയുമ്പോ ബാക്കിലിങ്ങനെ അങ്ങനെ പോകുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളു.
3: ഇനി ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള വരുന്ന തലമുറയ്ക്ക് ഇൻഡിവിജ്വൽ മ്യൂസിക്കിനെ ഇനി സ്കോപ്പ് ഉള്ളൂ. ഇൻഡിവിജ്വൽ മ്യൂസിക് ഉണ്ടാക്കുക, കാരണം സ്വന്തം പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പ്രസന്റ് ചെയ്യുക. അല്ലാണ്ട് സിനിമയിൽ പണ്ടൊക്കെ പറഞ്ഞ സിനിമയിൽ എല്ലാവരും ലിപ്പ് ചെയ്താണ് അവതരിപ്പിക്കുന്നത്, അതുകൊണ്ട് അത് ഹിറ്റ് ആയിരിക്കും. ഇന്ന് സിറ്റുവേഷൻ സോങ് ആണ്, അത് ഫുള്ളുണ്ടാവില്ല. അവർ കഷ്ടം പറഞ്ഞ പിന്നെ സംസാരം വന്നു. അപ്പൊ പാട്ട് ശരിക്കും രജിസ്റ്റർ ആവൂല ഇനി സിനിമയിൽ വരുന്നത്. വളരെ വിരളായിരിക്കും.
1: തീർച്ചയായിട്ടും. ശരിക്കും തന്നെ പണ്ടത്തെ ഇപ്പഴും അഫ്സലിക്കടയൊക്കെ ഓരോ പാട്ട് നമ്മൾ എടുത്തെടുത്ത് ഇപ്പൊ പറയുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ച് നാള് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ട് നമുക്ക് അങ്ങനെ പറയാൻ തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറവ്, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന പാട്ടുകൾ വളരെ
2: കുറവായിരിക്കും. ഞാൻ പറഞ്ഞ ഇപ്പൊ മിന്നൽ വിള പുതിയ സിനിമയിൽ പാട്ട്, അല്ലെങ്കിൽ ഇപ്പൊ തുടരുമ്പോല എന്തൊരു നല്ല പാട്ട്. അതാണ് പാട്ടുകൾക്ക് സ്പേസ് ഉള്ള സിനിമകളിൽ നല്ല പാട്ടുകൾ. അതാണ് ഞാൻ പറഞ്ഞ പുതിയ ജനറേഷനിൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ മ്യൂസിക് ചെയ്യാനാണെങ്കിലും പാടാനാണെങ്കിലും ഉണ്ട്. പക്ഷെ അവർക്കുള്ള പ്ലാറ്റ്ഫോം സിനിമയായിരുന്നു. പക്ഷെ സിനിമയിൽ പാട്ട് കുറവാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ ഷെറീഫ് പറഞ്ഞവര് നമ്മൾ സിംഗിൾസ് ചെയ്യണം പുതിയ പാട്ടുകൾ.
3: പിന്നെ രക്ഷപ്പെടാനുള്ള വഴിയും ഉണ്ട്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. നമുക്കിപ്പോ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മ്യൂസിക് ഡയറക്ടറെ പോയി കാല് പിടിച്ച് അയാളുടെ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത്
2: ചോദിച്ചു.
3: ഇന്ന് നമുക്ക് സ്വന്തം ഉണ്ടാക്കി നമുക്കൊരു
2: പ്ലാറ്റ്ഫോമിൽ
3: ഇടാം. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ അസാധ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഹിറ്റ് ആയാലും നമ്മൾ അത് മതി. കുറെ പുതിയ പിള്ളേർക്ക് അങ്ങനെയല്ലേ സൂപ്പർ സ്റ്റാർ ആകുന്നത്.
0: അഫ്സൽ കെയുടെയും ഷെരീഫ് കെയുടെയും വിശേഷങ്ങൾ ഒന്നും ഇവിടെ തീരുന്നില്ല. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഹായ്, ഞാൻ നിരഞ്ജ് മണിമുള്ള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂടെയും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. സിനിമാ പിന്നണി ഗാനരംഗത്തെ ഹിറ്റിന്റെ തമ്പുരാൻ അഫ്സൽ കെയും മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ കണ്ണൂർ ഷെരീഫ് കെ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
1: ഷെരീഫ് ഖാൻ ഒരു പാട്ടിന്റെ പ്രത്യേകത, മാപ്പിളപ്പാട്ടിന്റെ തനിമ ചോരാതെ ആ ഒരു പഴയ തനിമയിൽ തന്നെയാണ് പാട്ടൊക്കെ പാടുന്നത്. ഇപ്പൊ റീമിക്സും റീമേക്സും ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പഴയ തനിമ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവാറുണ്ട്. അതെന്തുകൊണ്ടാണ്?
2: അല്ല, അത് പണ്ടേ പാടുന്നതല്ലേ. പിന്നെ നമ്മുടെ പൂർവികർ പാടി വെച്ചത് നമ്മള് ആ ഒരു കൾച്ചർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ.
3: എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാപ്പിളപ്പാട്ടിന് ഇപ്പം അറിവ് പറയുന്ന ഇങ്ങനത്തെ ഓരോ പാട്ടുകളും വീണ്ടും റീൽസിലൊക്കെ ഈ നോമ്പിന്റെ സമയമാകുമ്പോഴൊക്കെ വീണ്ടും ട്രെൻഡായിട്ട് വരാറുണ്ട്. ഷെരീഫ് ഖാന്റെ വേർഷൻ തന്നെ വരാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ്?
2: അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ പണ്ട്
4: പാട്ടുകളും അങ്ങനെ തന്നെ വരുന്നുണ്ട്. ദശരഥം എന്ന് പറയുന്ന സിനിമയിൽ മന്ദാരച്ചക്കൊണ്ട് ആ പാട്ടാണ്. പക്ഷെ അത് പിന്നീട് തൈക്കുടം ബ്രിഡ്ജ് രണ്ടാമത് പാടിയപ്പോഴാണ് കുറച്ച് കുറച്ചും കൂടി ഇത് എന്ന് പറഞ്ഞ മാതിരി തന്നെ മാപ്പിളപ്പാട്ടുകൾ
2: അത് ജീവിക്കുകയാണ്. പുതിയ തലമുറയിലൂടെ അത് ജീവിക്കുകയാണ്.
4: ഷെരീഫ് പാടിയപ്പോ മിസ്റ്റർ ഇളയരാജൻ എന്നുള്ള പാട്ട് ഫസ്റ്റ് മുസക്കയല്ല
3: പാടിയത്.
4: ഷെരീഫിന്റെ വോയിസിലൂടെ കേട്ടപ്പോഴാണ് പിന്നെ ഫ്രഷ്നെസ് വന്നത്. ഇങ്ങനെ അപ്പൊ ആ ഒരു സിംഗറും അതിലൂടെ എസ്റ്റാബ്ലിഷ്.
2: അന്ന് സത്യം പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പാട്ട് കയറി ഇട്ടത്. അപ്പൊ പഴയ ആൾക്കാർക്ക് വീണ്ടും ഒരു ഉന്മേഷം ഉഷാർ വന്നു. പിന്നെ പഴയ പാട്ടുകൾ കുറെ റിപ്പീറ്റ് നമ്മൾ പാടിയപ്പോ ആ പാടിയ ഒറിജിനൽ ആൾക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടി. പിന്നെ പിന്നെയും അത് പൊങ്ങി വന്നു.
4: അങ്ങനെ ഡിഫറൻസ് ഓരോ കാലഘട്ടത്തിലും സൗണ്ടിങ്ങിന് വ്യത്യാസങ്ങൾ. നമ്മളിപ്പോ ഇപ്പൊ മൂസക്ക ചിലപ്പോ മിസ്റ്റർ രാജൻ പാടിയപ്പോ ഒരു ലിമിറ്റഡ് ക്വാളിറ്റിയുള്ള സൗണ്ടിങ് ഒക്കെ. പിന്നെ ഷെറീഫ് അത് പിന്നീട് രാത്രിയിൽ പാടിയപ്പോ കുറച്ചും കൂടി പിന്നെ അതിനകത്ത് പുതിയ പിള്ളേര് അത് പാടുന്നിട്ട് കുറച്ചും കൂടി സൗണ്ടിങ്
2: മാറി. അപ്പൊ പിന്നെയും അതിന്റെ രസം കൂടും.
4: അതാണ് അതിന്റെ ഒരു
3: മാറ്റം വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ അടിച്ചു പൊളി പാട്ടിൽ നിന്നും അഫ്സൽക്ക സിനിമയിൽ പാടിയ വേറൊരു പാട്ടായിരുന്നു പോകാതെ കരിയിലെ കാറ്റ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതുവരെയുള്ള അടിച്ചു പൊളി പാട്ടിൽ നിന്ന് ആ ഒരു ജോണർ മാറ്റി പിടിച്ചത് എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് തന്നെയാണ്.
4: മാറ്റി പിടിച്ചല്ലേ
2: ഒരു പാട്ടുകാരൻ എന്താണെന്നറിയോ, ഇതൊന്നും പറ്റായിട്ടല്ലല്ലോ. നമുക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടുകയാണ്. കാരണം ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ ആ പാട്ട് എന്താണ്, ഒരു അടിപൊളിയാണെങ്കിൽ അയാൾ അടിപൊളി പാടിയാലേ ശരിയാവും. അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. കെസ്റ്റർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട്, ക്രിസ്ത്യൻ
4: ഡിവോഷണൽ.
2: അടിപൊളി പാട്ടുകാരാണ് ക്രിസ്ത്യൻ ഡിവോഷണൽ. ഏറ്റവും കൂടുതൽ സ്വർഗീയ ഗായകൻ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്ന മൂപ്പര പറയാ, സ്വർഗീയ ഗായകൻ. അപ്പൊ ഇഷ്ടംപോലെ പാട്ട് പാടുന്ന അസാധ്യ ടാലന്റ്. ഒന്ന് രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്
3: പുള്ളിക്കാരൻ.
2: പക്ഷെ പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്ന
3: ആളാണ്.
2: അതങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക എല്ലാവർക്കും ഉണ്ട്. അത് ഓരോക്ക് ഓരോ ഇതാണ്,
4: ഓരോ മേഖലയിൽ
2: ഓരോ മേഖലയിൽ അതിലിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ
3: ബുദ്ധിമുട്ടാണല്ലേ.
2: അതിങ്ങനെ ജനങ്ങൾ രജിസ്റ്റർ ആക്കി വെക്കും.
4: അത് പിന്നെ ജനങ്ങൾ മാത്രമല്ല, ജനങ്ങളെ രജിസ്റ്റർ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇൻഡസ്ട്രിയിലുള്ള ഞാനിപ്പോ ഒരു അടിപൊളി പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ട്. അപ്പൊ പിന്നെ അതിൽ നിന്ന് നമുക്ക് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. നമുക്ക് പാട്ട് തരണ ആൾക്കാരോട് അവര് വിചാരിക്കണം.
3: ഇതിലേക്ക് എങ്ങനെയാണ്
4: ഞാൻ പറയല്ലേ, ഇപ്പൊ കമൽ സാറാണ് രാപ്പകലിന്റെ ഡയറക്ടർ. മോൻസിത്താര സാറിനായിട്ട് പണ്ടുമുതലേ വർക്ക് ചെയ്യാനോണ്ട് പുള്ളിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യിക്കാന്നുള്ള ഒരു ഇത് വന്നു. അപ്പൊ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യുമ്പോഴല്ല നമുക്ക് അങ്ങനെ ഒരു ഓപ്പണിംഗ്. അങ്ങനെ പാടിച്ച് അപ്പൊ പാടിക്കുന്ന സമയത്ത് മോൻചേട്ടൻ മോൻസിത്താര പറഞ്ഞിരുന്നു പാടിക്കണം എന്നുള്ളൂ, ഒരു ഒന്ന് ടെസ്റ്റ് അടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ അത് പോവാ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും
3: പാടും.
4: ഞാൻ പറഞ്ഞ പാട്ടില്ല പാടിക്കഴിഞ്ഞപ്പോ മോൻസിത്താര പറഞ്ഞ് എനിക്ക് ഓക്കെയാണ്, ഞാൻ കമൽ സാറും ബാക്കിയുള്ളവരൊക്കെ
3: കേട്ടു.
4: പിന്നെ മെലഡി സോങ്സ് നമുക്ക് ഒരു ആസ് എ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ യുവ മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഷെരീഫ് ആണെങ്കിലൊക്കെ നമ്മളൊക്കെ, ഇപ്പൊ ഷെരീഫ് പറയല്ലേ പണ്ട് ഗാനമേളകൾക്ക് മലയാളം ദാസേട്ട പാട്ടുകളൊക്കെയാണ് പാടിയത്. അപ്പൊ നമുക്കറിയാം ഓരോരു സാറിന്റെ പാട്ടുകൾ പാടുമ്പോ എത്രയും നമ്മൾ അതിനോട് നീതി പുലർത്തണം. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഉള്ള പാട്ടുകൾ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ.
3: തീർച്ചയായും.
4: അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നപ്പോ ചെയ്ത്
3: അഫ്സൽ കെയുടെയും ഷെരീഫ് കെയുടെയും വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, Qatar's favorite radio station. This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On air visibility

ഓണത്തിന്റെ ശബ്ദത്തിൽ മലയാളികളുടെ മനസ്സിൽ തളിർത്തു നിൽക്കുന്നൊരു മാപ്പിളപ്പാട്ട്. എഴുതിയത് 4 പതിറ്റാണ്ട് മുമ്പ് വടകരയിലെ എസ് വി ഉസ്മാൻ. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. സംഗീതത്തിന്റെയും ആയുർവേദത്തിന്റെയും മണവും സ്പർശവും ആവോളം നുകരുന്ന ഉസ്മാന്റെ ഓർമ്മയിൽ വടക്കൻ മലബാറിന്റെ ചരിത്ര താളുകളും നിറയുകയാണ്. എസ് വി ഉസ്മാന്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് പോകാം. വടകര താഴെ അങ്ങാടിയിലെ വ്യാപാര കേന്ദ്രം, ഗുജറാത്തി സേട്ടുമാരുടെ കൊപ്ര വ്യാപാരവും വടകര കടപ്പുറത്ത് നങ്കൂരമിടുന്ന ചരക്ക് കപ്പലുകളും. 4 വയസ്സുകാരൻ ഉസ്മാൻ ബാപ്പയുടെ കൂടെ കടപ്പുറത്തും താഴെ അങ്ങാടിയിലും വൈകുന്നേരങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുമായിരുന്നു. വടകര എന്നാൽ താഴെ അങ്ങാടിയായിരുന്നു. കച്ചവടത്തിന്റെ മാത്രമല്ല സംഗീതത്തിന്റെയും ലോകം. ഉസ്മാന്റെ പിതാവ് കടവത്ത് ബാബ വടകരയിലെ ആദ്യകാല സ്റ്റേഷനറി കച്ചവടക്കാരനായിരുന്നു. കലാകാരന്മാരുമായും പാട്ടുകാരുമായും ഉറ്റ ചങ്ങാത്തം പുലർത്തിയ അദ്ദേഹം നല്ലൊരു ഹാർമോണിയം വായനക്കാരനുമായിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വടകരയിൽ കച്ചേരിക്ക് വന്നപ്പോ കച്ചേരി തുടങ്ങാൻ ചെമ്പൈക്ക് വേണ്ടി 10 മിനിറ്റ് ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടത് ബാബയായിരുന്നു. ക്ലാസിക്കലും ഖവാലിയും ഹിന്ദുസ്ഥാനിയും എല്ലാം ബാബയ്ക്ക് പ്രിയമാണ്. ഒപ്പം കഥകളിയും നാടകവും. താഴെ അങ്ങാടിയിൽ അക്കാലത്ത് നിരവധി നാടകങ്ങൾ അദ്ദേഹവും കൂട്ടുകാരും കളിച്ചിട്ടുണ്ട്. എസ് വി ഉസ്മാൻ എന്ന മാപ്പിളപ്പാട്ട് രചയിതാവിന്റെ ബാല്യകാല ഓർമ്മകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മധുവർണ പൂവല്ലേ എന്ന ഗാനത്തോടുകൂടി ഇന്നത്തെ ഇഷൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മാ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 Million Real Dream.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേരം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
9: Hi, this is Sushin Shyam.
10: You are listening to
9: Radio Suno 91.7.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സോനോ റേഡിയോ നെറ്റ്വർക്ക്.
2: ഹായ്, ഞാൻ ഷെയ്നിഗം.
1: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സോനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.

0: ഹരമിളകും മൃഗമദലയമായി.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify
2: and
1: Gaana.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ബഹാറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽ ബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
4: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: റേഡിയോ സിനിമ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ പുസ്തക സഞ്ചാരം അതിഥിയായി എത്തുന്നു എഴുത്തുകാരനും കോണ്ടന്റ് ക്രിയേറ്ററുമായ ഷോൺ ജോയ്.
1: ബെറ്റർ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്രിക് കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ആണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും താൽക്കാലികമായിട്ട് പറഞ്ഞൊഴിയാൻ വേണ്ടിയിട്ട് പറയുന്ന കുറെ വാക്കുകൾ ഉണ്ടാവുമല്ലോ, ഇന്ന് എങ്ങനെയുണ്ട്, കാലാവസ്ഥ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം. ഈ വാക്കുകള് നമ്മൾ കംപ്ലീറ്റ് മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്.
0: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
2: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
3: like you're home. In association with Shine Smarter this season with Malabar Gold and Diamonds Smart Exchange. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
4: യു ആർ

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയും.
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727602. ഒഫീഷ്യൽ റേഡിയോ.

0: partner. Olive Suno Radio Network.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഹായ്, ഞാൻ ജലജയാണ്.
4: കാട്ടക്കുറിഞ്ഞിപ്പൂവും ചൂടി സ്വതന്ത്രം കണ്ണു മയങ്ങും പെണ്ണ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
1: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: ായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ കൈലാസ് മേനൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
2: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
1: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. Chennai beats.
5: Tamil head of the hour.
6: In the art of podumakkolanda.

Scoreboard, an exclusive sports roundup show. ഹലോ, ഹായ്, വെൽക്കം വെൽക്കം ടു സ്കോർബോർഡ്. സ്പോർട്സ് ലോകം ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്ന സമയത്ത് സ്കോർബോർഡിൽ നിന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശമായിട്ട് വേൾഡ് കപ്പ് റിലേറ്റഡ് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിന്റെ കലാശപ്പോരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുമാണ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ്. അമ്പോ, എല്ലാം കിടലിലാണ്, എല്ലാം നമ്മളെ അത്രമാത്രം ആവേശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ്. പ്രവചനങ്ങൾക്കും അപ്പുറം ഓരോ ടീമുകളും അവരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളുമായിട്ട് കളം നിറയുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ പലരുടെയും വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ കഥകൾ ഓരോന്നും ലൈഫിൽ നമുക്ക് മോട്ടിവേഷൻ ആക്കാൻ പറ്റുന്നതാണെന്നേ. കാരണം ഇപ്പോൾ ഐ പി എല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലേ ഓഫിൽ 100% എത്തും എന്ന് പറഞ്ഞ ടീം ദാ ഈ ഒരു പ്ലേ ഓഫിലേക്ക് പോലും എത്താണ്ട് പുറത്തായത് പഞ്ചാബിനെ സംബന്ധിച്ചൊരു വലിയൊരു തിരിച്ചടിയായിരുന്നു. ടൂർണമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ലാസ്സിലെ പഠിപ്പിയെ പോലെ ക്ലാസ്സിലെ എന്താ ക്ലാസ് ടെസ്റ്റുകൾക്കെല്ലാം ഫുൾ മാർക്ക് മേടിച്ച് ജയിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രൊമോഷൻ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾക്കെല്ലാം തോറ്റുപോയ പഞ്ചാബിൻ്റെ അവസ്ഥ, പിന്നീടുള്ള മത്സരങ്ങളെല്ലാം തോറ്റ പഞ്ചാബിൻ്റെ കഥ സങ്കടമുള്ളൊരു കഥയാണ്. ആദ്യത്തെ ക്ലാസ് ടെസ്റ്റുകളിലെല്ലാം തോറ്റിട്ട് പിന്നെ ലാസ്റ്റ് പരീക്ഷയുടെ തലേന്ന് കാണാണ്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത കൊൽക്കത്തയുടെ കാര്യം ലൈഫിൽ വേറൊരു മോട്ടിവേഷനാണ്. പക്ഷേ പിന്നീട് പണിയെടുത്തെങ്കിലും അവർക്ക് ഒരുപാട് തകർച്ചകളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ പിന്നിൽ നിന്നിട്ട് ഗുജറാത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവും കൈയടിക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെ വെയിറ്റിക്കാണ്. ഈ കഥകളൊക്കെ ആയിട്ട് സ്കോർ ബോർഡ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേ കൂടെ കുടിക്കും, കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ പുസ്തക സഞ്ചാരം. അതിഥിയായി എത്തുന്നു എഴുത്തുകാരനും കോണ്ടന്റ് ക്രിയേറ്ററുമായ ഷോൺ ജോയ്.
1: ബെറ്റർ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്രിക് കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും താൽക്കാലികമായിട്ട് പറഞ്ഞൊഴിയാൻ വേണ്ടിയിട്ട് പറയുന്ന കുറെ വാക്കുകൾ ഉണ്ടാവുമല്ലോ. ഇന്ന് എങ്ങനെയുണ്ട്, കാലാവസ്ഥ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, ഈ വാക്കുകൾ നമ്മൾ കംപ്ലീറ്റ് മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്.
2: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
3: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
4: like you're home. In association with Shine Smarter this season with Malabar Golden Diamonds Smart Exchange. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727602.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്. കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: You're listening to Radio Sino 91.7 FM.

Scoreboard, an exclusive sports roundup show. ഒരു 15 വയസ്സുകാരന് ഒരു 15 വയസ്സുകാരന്റെ കോൺഫിഡൻസ് അല്ല ഈ ഒരാൾക്ക്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വൈഭവ് സൂര്യവംശി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ കെവിൻ പീറ്റേഴ്സനുമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്നുള്ളതല്ല, വളരെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക് സെഷനാണ്. അതിനകത്ത് വൈഭവ് 25 ബോളുകളിൽ സെഞ്ചുറിയൊക്കെ നേടുന്നുണ്ട്. മാക്സിമം ബോളുകൾ ഹിറ്റ് ചെയ്യുന്ന വൈഭവിന്റെ ആ ഒരു കഴിവൊക്കെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വൈഭവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വൈഭവിന്റെ ചില സ്വപ്നങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഒന്നാമത്തത്, ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിലവിലെ ഏറ്റവും ഉയർന്ന സ്കോർ സാക്ഷാൽ ക്രിസ് ഗെയിലിന്റെ പേരിലാണ്. 175 റൺസ് ആണ്. ആ 175 റൺസ് ഞാനിങ്ങി തൂക്കും, അത് എനിക്ക് വേണം എന്ന് വൈഭവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ T20 ചരിത്രത്തിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി, അത് എനിക്ക് നേടിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും വൈഭവ് തുറന്നു പറയുന്നുണ്ട് കേട്ടോ. വൈഭവ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് കൃത്യമായി അടിവരയിടുന്ന രീതിയിൽ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. 20 ഓവറുകളിൽ ഏതെങ്കിലും ദിവസം ഞാൻ ബാറ്റ് ചെയ്താൽ, അങ്ങനെ ബാറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുകയാണെങ്കിൽ, ഉറപ്പായിട്ടും ഞാനത് നേടിയെടുക്കും എന്നുള്ളതാണ്. സോ ഈ 15 വയസ്സുകാരൻ്റെ ആത്മവിശ്വാസത്തിന് എത്ര കൈയടിച്ചാലും മതിയാവില്ലെന്ന്, അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. നടക്കട്ടെ എന്ന് ഉള്ളുകൊണ്ട് അങ്ങോട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 15-ാം വയസ്സിലും വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പറക്കാനും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാനും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനും മനസ്സുണ്ടെങ്കിൽ അവരൊക്കെ അത് നേടിയെടുക്കട്ടെ. നിങ്ങൾക്കെന്താ തോന്നുന്നത്, വൈഭവ് സൂര്യവംശി ക്രിസ് ഗെയിലിന്റെ റെക്കോർഡുകൾ തകർക്കുമായിരിക്കോ? ഈ തവണ തന്നെ ക്രിസ് ഗെയിലിന്റെ ഒരു സീസണിൽ 59 സിക്സുകൾ എന്ന് പറയുന്ന റെക്കോർഡിന്റെ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ് വൈഭവ്. അത് തകർക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സോ ദിസ് ടൈം ഫോർ വൈഭവ്. വൈഭവ് ഈ റെക്കോർഡുകളൊക്കെ തകർക്കുമായിരിക്കുമോ? പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വചനങ്ങളിലൂടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: You are listening

0: Scoreboard, an exclusive sports roundup show. കാൽപന്തിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരാള്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും വീണ്ടും പന്ത് തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അങ്ങനെ 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 41-കാരനായിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, സൗദി ഫുട്ബോൾ ക്ലബായിട്ടുള്ള അൽ നാസറിനോടൊപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ കിരീടം, സൗദി പ്രോ ലീഗ് കിരീടം അങ്ങോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. അൽ ഹിലാലുമായിട്ട് വമ്പൻ പോരാട്ടമായിരുന്നു. ഇവരിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ അവസാന മത്സരം വരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സംശയങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 2 പോയിന്റിന് മറികടന്നിട്ടാണ് അൽ നാസർ ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. 34 മത്സരങ്ങളിൽ നിന്ന് അവർ 86 പോയിന്റുകൾ നേടിയപ്പോൾ 84 പോയിന്റുമായിട്ട് അൽ ഹിലാൽ 2nd സ്ഥാനത്തെത്തി. 2019 ശേഷം അൽ നാസർ ആദ്യമായിട്ട് കിരീടം നേടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരത്തിൽ ഇരട്ട ഗോളുകളോടുകൂടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളം നിറഞ്ഞ് കളിക്കുകയും കൂടെ ചെയ്തു. ഇനി റൊണാൾഡോയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമായിരിക്കും, എല്ലാം നേടാൻ കഴിയുന്നതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. ഗോളുകളുടെ കാര്യത്തിൽ രാജാവിനെ പോലെ അദ്ദേഹം ഇങ്ങനെ വാണിരിക്കുന്ന ഒരു ടൈമാണ്. നേടാത്ത കിരീടങ്ങളൊന്നുമില്ല. അതിനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാകട്ടെ, സ്പാനിഷ് ലീഗ് കിരീടമാകട്ടെ, യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കിരീടമാകട്ടെ, യുഎഫ്എ നാഷൻസ് ലീഗ് കിരീടമാകട്ടെ, ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ആകട്ടെ, യുഎഫ്എ സൂപ്പർ കപ്പ് ആകട്ടെ, സീരിയ കിരീടമാകട്ടെ, അങ്ങനെ ആ കിരീടങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ലെജൻഡ് ഇനി ആ ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ്. നല്ലൊരു ടീമാണ് ഇത്തവണ പറങ്കിപ്പട പോർച്ചുഗൽ ടീം. പ്രതീക്ഷകൾ ഒരുപാടായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സംഘവും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താകും കത്തിരിക്കാം. കൂടുതൽ കഥകൾക്കൊക്കെ വേണ്ടിയിട്ട് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്.
1: ചെന്നൈ

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
0: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
4: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Scoreboard, an exclusive sports roundup show.
7: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാ ടീമുകളും സെറ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ടീമുകളുടെയും അനൗൺസ്മെന്റ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് ഇത്തവണ ഖസറും. ഏറ്റവും മികച്ച ടീമുകളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടീമുകളും അതിൻ്റെതായ പ്രയത്നം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഫിറ്റ്നസിന്റെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും ഇൻഫോം താരങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എല്ലാ പരിശീലകരും ഈ തവണ എടുത്തിരിക്കുന്നത്. ബ്രാൻഡ് വാല്യൂകൾക്കും പേരിനും എല്ലാം അപ്പുറത്ത് ടീമിന്റെ പ്രകടനവും ടീമിന് നേടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു കിരീടവും മാത്രമാണ് ലക്ഷ്യം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ടീമുകൾ ഇങ്ങനെ കളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പെയിൻ്റെ നാഷണൽ ടീം സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ടീമില്ലെന്നേ. ആ ഒരു രാജ്യത്തിൻ്റെ സ്പെയിൻ്റെ ഏറ്റവും വലിയ പ്രൗഢിയായി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന രണ്ട് ടീമുകളാണ് റയൽ മാഡ്രിഡും ബാർസലോണയും. അതിനകത്ത് ബാർസലോണ താരങ്ങൾ ആ ഒരു ടീമിൽ നിറയെ നിൽക്കുന്ന സമയത്ത് ഒരു റയൽ മാഡ്രിഡ് താരം പോലും ടീമിലില്ല എന്ന് പറയുമ്പോൾ റയൽ മാഡ്രിഡ് ഫാൻ എന്ന രീതിയിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ പ്രാദേശിക തലത്തിൽ സ്പെയിനിൽ നിന്നുള്ള വമ്പൻ നല്ല താരങ്ങളെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് ഇപ്പം ഇത്തിരി പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണോ ഇതെന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലാലിഗയിൽ ഉൾപ്പെടെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പാഠമാണ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ. 72 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് റയൽ മാഡ്രിഡ് താരങ്ങളില്ലാണ്ട് ഒരു വേൾഡ് കപ്പ് ടീം സ്പെയിനിൽ നിന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ യമാൽ ഉൾപ്പെടെയുള്ള ബാർസലോണ താരങ്ങളുമായിട്ട് വമ്പൻ സെറ്റായിട്ട് പ്രതിരോധ നിരയും മധ്യനിരയും മുന്നേറ്റ നിരയൊക്കെ ശക്തമായിക്കൊണ്ട് തന്നെയാണ് സ്പെയിൻ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത്തവണ സ്പെയിൻ ഒരു തകർപ്പ് തകർക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ടീമും മാനേജ്മെന്റും. എന്തായാലും കാത്തിരുത്ത് കാണാം സ്പെയിനിന്റെ പ്രകടനങ്ങളൊക്കെ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ ദി സ്കോർ ബോർഡിന്റെ ടൈം. സ്പോർട്സ് ലോകത്തോടുള്ള ഒരു യാത്ര കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകം ഇനി കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് പന്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് പന്ത് കെട്ടുക എന്ന് പറയുമ്പോൾ ആ പന്തിന് ഒരുപാട് പ്രത്യേകതകൾ എല്ലാ വർഷങ്ങളിലും കാണും അല്ലേ. അതിൻ്റെ ഡിസൈനുകളിൽ കാണും, അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യയിലേക്കൊക്കെ വരുന്ന വലിയ മാറ്റങ്ങൾ. എന്തായാലും മൈതാനം കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ തവണ എത്തുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രയോണ്ട എന്നുള്ളതാണ്. 2026 വേൾഡ് കപ്പിൻ്റെ ആവേശമായിട്ട് ട്രയോണ്ട മാറാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേ നൂതന സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ആതിഥ്യരാകുന്ന ഓരോ രാജ്യങ്ങളുടെയും ഐഡന്റിറ്റി ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ളൊരു പന്താണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ട്രയോണ്ട എന്ന് പറയുന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സ്പാനിഷ് ഭാഷയിൽ ഓണ്ട്ര എന്ന് വെച്ചാൽ തരംഗം എന്നുള്ളതും, ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് എന്നുള്ളൊരു അർത്ഥമാണ്. സോ തരംഗം സൃഷ്ടിക്കുക, മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള ആ ഒരു തരംഗം എന്നുള്ളൊരു അർത്ഥത്തിലാകണം ആ ഒരു പേര് വന്നത്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയുടെ മേപ്പിൾ ഇല, അതുപോലെ തന്നെ മെക്സിക്കോയുടെ കഴുകൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു നക്ഷത്രം എന്നിവ പന്തിന്റെ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇത് വളരെയധികം അപ്ഡേറ്റഡ് ആണ്. പന്തിന്റെ ഉപരിതലത്തിൽ വളരെ വേഗതയിൽ വിവരങ്ങൾ കൈമാറുന്ന ഒരു IMU ചിപ്പ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൃത്യതയാർന്ന വിവരണമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീഡിയോ അസിസ്റ്റന്റ് വാർ റഫറിക്ക് നേരിട്ട് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ചിപ്പ് സഹായിക്കും. ഓഫ് സൈഡ്, ഹാൻഡ് ബോൾ, കിക്ക് പോയിന്റുകൾ എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. 1970 മുതൽ ജർമ്മൻ കമ്പനിയായിട്ടുള്ള അഡിഡാസ് ആണ് ലോകകപ്പിന് പന്ത് നിർമ്മിക്കുന്നത്. ഇത്തവണയും അവർ തന്നെയാണ് ആ ഒരു പന്ത് നിർമ്മാണവുമായി വരുന്നത്. സോ മൈതാനം കീഴടക്കാൻ ആവേശത്തോടുകൂടി പന്ത് തട്ടുമ്പോൾ ഈ തവണ പന്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡിജിറ്റലി ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പന്താണെന്നുള്ളതാണ്. സോ എന്തായാലും പന്തിൻ്റെ ആഘോഷവും കേട്ടുകൊണ്ട് വേൾഡ് കപ്പിന് വേണ്ടി പന്ത് കെട്ടാൻ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ ടീമുകളും അവരുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത് അച്ചു ആണേ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോണ്ടസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: You're listening to
7: Qatar's favorite radio, Radio Suno 91.7. Please get to go to the

0: Scoreboard, an exclusive sports roundup show.
1: ലോകത്ത് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ വാല് കൂടുതലുള്ള ഒരാളെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരാൾ നേരിട്ടിട്ടുള്ള പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നില്ലേ? പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെതായ ഇഷ്ട മേഖലയിലേക്ക് വരാൻ വല്ല തടസ്സമുണ്ടോ? ഈസി ആയിട്ട് വന്നൂടെ നെപ്പോട്ടിസം, നെപ്പോട്ടിസം എന്ന് പറയുമ്പോൾ അങ്ങനെ നെപ്പോട്ടിസം കൊണ്ട് കയറി കൂടാൻ പറ്റാത്ത, എത്ര അവസരങ്ങൾ കിട്ടിയാലും കഴിവ് കൊണ്ട് തെളിയിക്കേണ്ട ഒരു മേഖല. പക്ഷെ അവിടെ അദ്ദേഹം എടുത്തിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഒന്നും ചില്ലറയല്ല എന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ വാല് എത്രമാത്രം പ്രഷർ ആ ഒരാൾക്ക് നൽകിയിട്ടുണ്ടാവും, ആ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാലും മനസ്സിലാവും. ആ ഒരാളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുമോ? വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം, ലോക ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ അർജുൻ ടെണ്ടുൽക്കറിനെ കുറിച്ചിട്ടാണ്. ആ ഒരു പേര് തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പേരായിട്ട് എനിക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നോവിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും അവസാന മത്സരം കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടോ. അവസാന മത്സരത്തിൽ അന്ന് അവരുടെ ബോളർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു, ഒരു വിക്കറ്റ് എടുത്തു. പക്ഷെ നല്ല ലെങ്തിലും ലൈനിലും ഒക്കെ ബോളുകൾ എറിയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, പലപ്പോഴും അർജുൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് നേരിട്ടിട്ടുള്ള വിമർശനങ്ങൾ, അർജുൻ ടെണ്ടുൽക്കർ നേരിട്ടിട്ടുള്ള പ്രഷർ ഒരു പുതുമുഖ താരത്തിനും ഒരു കാലത്തും കിട്ടിയിട്ടുണ്ടാവില്ല. പലപ്പോഴും നിങ്ങൾ കരുതും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്നുണ്ടാവും, എത്രയോ പുതുമുഖങ്ങൾ എവിടെ നിന്നൊക്കെയോ വന്ന് അവരവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അർജുൻ ടെണ്ടുൽക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്റ്സ്മാൻ ആകാൻ വേണ്ടിയിട്ടല്ല അർജുൻ ഇതുവരെ കരിയറിൽ എഫേർട്ടുകൾ എടുത്തിട്ടുള്ളത്. ഒരു ലെഫ്റ്റ് ആം പേസർ എന്ന് പറയുന്ന ഇന്ത്യക്ക് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഇല്ലാണ്ട് പോയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അർജുൻ ടെണ്ടുൽക്കറിന്റെ എല്ലാ ശ്രമങ്ങളും. പക്ഷെ ആ ശ്രമങ്ങളിൽ പലപ്പോഴും അർജുൻ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. മുംബൈ രഞ്ജി ടീമിൽ നിന്ന് പുറത്തായിട്ട് ഗോവ ടീമിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഗോവയ്ക്ക് വേണ്ടിയിട്ട് മോശമല്ലാത്ത പല പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ലക്നോ, അതായത് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ലക്നോ സൂപ്പർ ജയൻസിലേക്ക് ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് അർജുൻ ടെണ്ടുൽക്കർ എത്തുന്നു. ആ ഒരു ടീമിന്റെ ഭാഗമായിട്ടും ആദ്യത്തെ മത്സരങ്ങളിൽ ഒന്നും കളിക്കാൻ അവസരം കിട്ടിയില്ല. ആ ടീം പല രീതിയിലും അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും 14-ാമത്തെ മത്സരത്തിലാണ് അർജുൻ ടെണ്ടുൽക്കറിന് ഒരു അവസരം കിട്ടിയത്. കിട്ടിയ അവസരത്തിൽ മോശമല്ലാത്ത രീതിയിൽ അർജുന് ബോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞു വരുന്നത് അർജുൻ ഒരു ടോപ്പ് മോസ്റ്റ് പ്ലെയർ ആണെന്നും, അർജുൻ എല്ലാ കാലവും എല്ലാ ടീമിലും ഇടം നേടാൻ കെൽപ്പുള്ള ഒരാളാണെന്നും ഒന്നുമല്ല. അർജുൻ അതൊക്കെ ഇനിയും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ അർജുൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് നേരിട്ടിട്ടുള്ള പ്രഷർ ചില്ലറയൊന്നുമല്ല. വി ഐ പി ലോഞ്ചുകളും വി ഐ പി ബോക്സുകളിലും വളരെ സുരക്ഷിതമായിട്ടിരിക്കാവുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ എഫേർട്ടൊന്നും എടുക്കാണ്ട് തന്നെ ക്രിക്കറ്റിന്റെ മേഖലകളിൽ തന്നെ കറങ്ങി നടക്കാൻ പറ്റാവുന്ന ഒരു പേരായിട്ടും, ഒരു പക്ഷെ പ്ലെയർ ആയിട്ടായിരിക്കില്ല, വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും, പക്ഷെ അങ്ങനെ കറങ്ങി നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നത് ക്രിക്കറ്റിനോട് വേണ്ടി മാത്രമാണ്. ക്രിക്കറ്റിനെ അത്രമേൽ ഈ ഒരു 26-കാരൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ക്രിക്കറ്റിനെ അത്രമേൽ സ്നേഹിച്ച, ക്രിക്കറ്റിനെ അത്രമേൽ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള അർജുൻ ടെണ്ടുൽക്കറിനെ ട്രോളുന്നതിനോടൊപ്പം തന്നെ പലരും വലിയ രീതിയിൽ ട്രോളുന്ന കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് കൈയടിക്കാൻ വേണ്ടിയിട്ടൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സ്കോർ ബോർഡിൽ ആ കഥയും പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. അർജുൻ ടെണ്ടുൽക്കർ, നിങ്ങളുടെ ഹാർഡ് വർക്കിന്, നിങ്ങളുടെ എഫേർട്ടിന്, നിങ്ങളുടെ ആ ഒരു വർക്ക് എത്തിക്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. കിട്ടാതെ എവിടെ പോകാനല്ലേ? പണിയെടുത്താൽ അതിനുള്ള റിസൾട്ട് നമ്മളെ തേടി വന്നിരിക്കും. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. You are

0: Scoreboard, an exclusive sports roundup show.
1: ആർ സി ബിക്കും കൊൽക്കട്ടയ്ക്കും ഒന്നും കിട്ടാത്തൊരു കപ്പ്, ആ ഒരു കപ്പിനെ കുറിച്ച് പറയണ്ടേ. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണേ. ഫൈനലിസ്റ്റായിട്ടുള്ള ആർ സി ബിക്ക്, കഴിഞ്ഞ തവണ കപ്പ് നേടിയിട്ടുള്ള ആർ സി ബിക്ക്, ഇനി കിട്ടാത്തൊരു കപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പിന് ഒരൊറ്റ പേരാണ്, ഐ പി എല്ലിലെ നല്ല നടപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപ്പ്, ഐ പി എല്ലിലെ ഫെയർ പ്ലേ അവാർഡുകൾ. ഫെയർ പ്ലേ അവാർഡിൽ ഈ രണ്ട് ടീമുകൾക്ക് ഇതുവരെ ഒരൊറ്റ കപ്പ് പോലും കിട്ടിയിട്ടില്ലെന്നേ. അതെന്ത് കഥ, ഈ ടീമുകൾക്ക് എന്താ ഈ കപ്പ് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഐ പി എല്ലിൽ ഫെയർ പ്ലേ അവാർഡുകൾ നിശ്ചയിക്കുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഐ പി എല്ലിൽ ഫെയർ പ്ലേ കിരീടം കിട്ടിയിട്ടുള്ള ടീം ഏതാണ്, ഏറ്റവും കൂടുതൽ തവണ അതായത് 7 തവണ ഐ പി എല്ലിൽ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീമിന് ഒരൊറ്റ പേരാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. തല ഫോർ എ റീസൺ, തലയുടെ കീഴിൽ ടീം ഈ നേട്ടങ്ങളൊക്കെ നേടുമല്ലോ. പക്ഷേ ഇതുവരെ ആർ സി ബിക്കും കൊൽക്കട്ടയ്ക്കും ആ ഒരു കപ്പ് കിട്ടിയിട്ടേയില്ല. എന്തായാലും ഇതിൻ്റെ പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു മാച്ചിൽ മാക്സിമം 10 പോയിന്റുകളാണ്, 4 കാറ്റഗറികളായിട്ട് അത് തിരിക്കും. ഗെയിമിൻ്റെ സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 4 പോയിന്റുകളാണ്, എതിരാളികളെ റെസ്പെക്ട് ചെയ്യുന്നതിന് 2 പോയിന്റുകളാണ്, ഗെയിമിൻ്റെ നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നതിനും 2 പോയിന്റാണ്, അമ്പയർമാരെ റെസ്പെക്ട് ചെയ്യുന്നതിനുമുണ്ട് 2 പോയിന്റ്. ഓൺ ഫീൽഡ് അമ്പയറും തേർഡ് അമ്പയറും കൂടെ ചേർന്ന് ഈ പോയിന്റ് നിശ്ചയിച്ച് മാച്ച് റെഫറിക്ക് നൽകും. മാച്ച് റെഫറി അത് അപ്രൂവ് ചെയ്യും, അത് പോയിന്റ് ആലിക്ക് വേണ്ടിയിട്ട് നൽകും. ഈ തവണ പഞ്ചാബ് തൂക്കുമെന്നാണ് തോന്നുന്നത്. പഞ്ചാബിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകളുള്ളത്. പോയിന്റ് ആവറേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചാമ്പ്യന്മാരെ, അതായത് ഫെയർ പ്ലേ ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഐ പി എൽ ചരിത്രത്തിലെ നല്ല പിള്ളകളായിട്ടുള്ള നല്ല ടീം ഏതാണ്, അതുപോലെ ഐ പി എല്ലിലെ ഇത്തിരി പ്രശ്നക്കാരായിട്ടുള്ള ടീം, അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീം ഏതാണ്, മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചു ആണ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: ആഘോഷങ്ങളുടെയും മാരവങ്ങളുടെയും ഒരു കിടിലൻ ആഴ്ചയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ദ ഷോ വൈൻഡ് അപ്പ് നിങ്ങളുടെ ടാറ്റ ബൈ ബൈ പറയേണ്ടത്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ IPL മത്സരങ്ങളുടെ കൊടിയിറങ്ങാൻ വേണ്ടിയിട്ടുമാണ് ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം. UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു ഫൈനൽ കലാശപ്പോരിലേക്ക് കാത്തിരിക്കുന്ന ഒരു ടൈം. അമ്പമ്പോ, വമ്പൻ പോരുകൾ, വമ്പൻ പോരാട്ടങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ അതിന്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ടൈം. അങ്ങനെ മൊത്തത്തിൽ എക്സൈറ്റ്മെന്റ് നിറഞ്ഞു നിൽക്കുന്ന, ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പോർട്സ് ആഴ്ചകളിലേക്കും ദിവസങ്ങളിലേക്കും ഒക്കെയാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ആവേശം അതേപടി നിലനിൽക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുപാട് ഇടങ്ങളിലൂടെ യാത്ര ചെയ്തു, ഒരുപാട് ആളുകളുടെ ജീവിത കാഴ്ചകളിലൂടെ യാത്ര ചെയ്തു. ഒന്നാമത് എനിക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേരാണ് അർജുൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാൻഡ് വാല്യൂ ക്രിക്കറ്റ് ലോകത്തിലേക്ക് വരുന്നു, ഒരുപാട് രീതിയിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. സച്ചിൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനോടൊപ്പം ചേർന്നുള്ള പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തമായ രീതിയിൽ കഠിനാധ്വാനം നടത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും ഒരു കിടിലൻ എന്താ പറയുന്നത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകുന്ന ഇന്നിങ്സുകളൊക്കെ പ്രകടമാക്കിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകടമാക്കിയിട്ടില്ല. പക്ഷേ അർജുൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് കാലങ്ങളോളം ക്രിക്കറ്റ് ലോകത്ത് നിലനിൽക്കേണ്ടത് തന്നെയാണ്. എത്രയൊക്കെ വലിയ ബ്രാൻഡ് വാല്യൂവിൽ വന്നാൽ പോലും സ്വന്തമായിട്ട് അധ്വാനിക്കാനും ആ ഒരു മാച്ച് എത്തിക്സ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനും വർക്ക് എത്തിക്സ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള അയാളുടെ മനസ്സിന് ഒരു വലിയ കയ്യടി കൊടുത്തേ പറ്റൂ. ആ കയ്യടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്കെൻഡിൽ കൂടുതൽ കൂടുതൽ കഥകളുമായിട്ട്, ഒരുപാട് വിജയങ്ങളുടെ കഥകളുമായിട്ടും, അതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ ആവേശങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരാം. എല്ലാവർക്കും ഒരു കിടിലൻ കിഡ്ലോസ്കി ദിവസങ്ങളൊക്കെ വിഷ് ചെയ്തുകൊണ്ട് കൂടെ ഞാൻ അച്ചു വരുന്നത്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.
2: ചെന്നൈ ബീറ്റ്സ്
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: പുണ്യവചനങ്ങളിലൂടെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
1: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രാമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
3: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: Smart Talk.
1: Brought to you by
2: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel
1: like you're home. In association with Shine Smarter this season with Malabar Golden Diamonds Smart Exchange. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
3: റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ സുനോ ഇൽ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്നും നമ്മളുടെ കൂടെ ഒരു അതിഥി എത്തുന്നുണ്ട്. വായനാ പുസ്തകം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പുസ്തകങ്ങൾ മേടിച്ച് എപ്പോഴും സൂക്ഷിക്കുന്ന ആളുകളുണ്ട്, ഓരോ യാത്രയിലും പുസ്തകങ്ങളെ കൂടെ കൂട്ടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പുസ്തകങ്ങളിലേക്കും വായനയിലേക്കും എത്തുകയാണ്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ പുസ്തകങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോസ് നൽകുന്ന ബുക്ക് ടോക്ക് വിത്ത് ഷോൺ. ഷോൺ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഷോൺ ജോയ് ആണ്. ഷോൺ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. എപ്പം മുതലാണ് ഇതിലേക്കൊക്കെ വന്നു തുടങ്ങിയത്? പണ്ട് മുതലേ വായന ഇഷ്ടമുള്ള ആളാണോ?
4: തീർച്ചയായിട്ടും പണ്ട് മുതലേ വായന ഇഷ്ടമുള്ള ഒരാളാണ്. എന്റെ ഫാമിലിയിൽ നന്നായിട്ട് വായിക്കുന്ന കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച് പേരെന്ന് പറയാം. അപ്പോ എന്റെ അമ്മയുടെ ഒരു സഹോദരനുണ്ട്, അപ്പൊ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ അവിടെ പോകുമ്പോ ഇങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു ഷെൽഫിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായി. അങ്ങനെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് തുടങ്ങി. പിന്നെ സ്കൂൾ ലൈബ്രറി അത്ര ആക്റ്റീവ് അല്ലായിരുന്നെങ്കിൽ പോലും സ്കൂളില് ഇങ്ങനെ പുസ്തകം നമുക്ക് വാങ്ങി അത് വായിച്ച് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതില് അങ്ങനെ എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പബ്ലിക് ലൈബ്രറി ജോയിൻ ചെയ്തു, കുറച്ചും കൂടി പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോ പബ്ലിക് ലൈബ്രറി ജോയിൻ ചെയ്ത് അങ്ങനെയാണ് പുസ്തകങ്ങൾ എടുത്ത് കൂടുതൽ കൂടുതൽ വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇതൊക്കെ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ട് ഈ കളിക്കുടുക്ക ബാലരമ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ കാത്തിരുന്ന് വായിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും വായന അത്രയും ഇൻട്രസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്തത്, ആ കുറച്ച് പുസ്തകങ്ങള് കാത്തിരുന്ന് വായിച്ചിട്ടാണ്. പിന്നെ അതിൽ നിന്ന് പതുക്കെ പതുക്കെ നേരത്തെ പറഞ്ഞതുപോലെ പല പല പുസ്തകങ്ങൾ, നോവൽ, അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി, അതൊക്കെ വായിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ ചെറുപ്പത്തിൽ വായിക്കാൻ ഇഷ്ടമായിരുന്നു, പിന്നെ പോകെ പോകെ നല്ല നല്ല സജഷൻസ് ലഭിക്കുകയും വായന കുറച്ച് ഇമ്പ്രൂവ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് വായനയുടെ ഒരു യാത്ര.
3: ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മള് കുഞ്ഞിലെ എന്ത് വായിക്കുന്നോ അവിടെ നിന്നാണ് നമ്മുടെ ഒരു അടിസ്ഥാനം അല്ലേ?
4: അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കാത്തിരുന്ന് വായിച്ചിരുന്നത് പോലെ ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഒരു പുസ്തകവും വായിക്കുന്നില്ല. നല്ല പുസ്തകങ്ങൾ, നല്ല റിവ്യൂ ഒക്കെ കണ്ട് അങ്ങനെ വായിക്കുന്നവരുണ്ടെങ്കിൽ പോലും നമ്മൾ അന്ന് അത്രയും ആകാംക്ഷയോടെ കാത്തിരുന്ന് വായിച്ച പുസ്തകങ്ങൾ പോലെ ഇന്ന് നമ്മൾ അത്രയും വായിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ചെറുപ്പത്തിലത്തെ ഒരു ആ ഒരു കാത്തിരുന്ന് കാത്തിരുന്ന് വായിച്ചതിന്റെ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ വായന വളർത്താനായിട്ട് അതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്നായിരിക്കാം വന്നിട്ടുണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ വായന കാര്യങ്ങൾ അതിലേക്കൊക്കെ വന്നതെന്ന് പറയുമ്പോ, ഞാൻ ഈ വായിച്ചു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയത് ആക്ച്വലി ഈ പറഞ്ഞൊരു പോയിന്റ് അവിടെ വരുന്നത് കാരണമാണ്. നമ്മള് ഇപ്പൊ വായിക്കുന്ന പുസ്തകങ്ങള് നമുക്ക് അതിലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് തുടരെ തുടരെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് ഒരു നല്ലൊരു പുസ്തകമായിരിക്കാം വായിച്ചിട്ടുണ്ടാവുക, പക്ഷെ അത് വായിച്ച സമയത്ത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ കുറെ നാള് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് ആ പുസ്തകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് ഡിസ്കഷനിൽ ആ പുസ്തകത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ, ഞാൻ ഈ പുസ്തകം വായിച്ചതാണല്ലോ, ഇതിലത്തെ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. അപ്പോ ആ ഒരു റിക്കളക്ഷൻ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പതുക്കെ എഴുതാൻ തുടങ്ങിയത്. എനിക്ക് എന്താണ് വായിച്ചതിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്, ആ പുസ്തകത്തിന്റെ തീം എന്തായിരുന്നു, അതിൽ എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പൊ അത് ഈ ഒരു കാര്യം കൊണ്ടാണ്, നമ്മളിപ്പോ വായിക്കുന്നത് പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ എഴുത്തും സഹായിക്കുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്.
3: ഷോണിന്റെ ഇൻസ്റ്റാ പേജിന്റെ പേര് ബുക്ക് ടോക്ക് വിത്ത് ഷോൺ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്?
4: അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനെ റിവ്യൂസ് മാത്രം ചെയ്യാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ റിവ്യൂസ് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു അക്കാദമിക് സ്റ്റൈലിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടും നമുക്ക് കേട്ടിരിക്കാവുന്ന രീതിയിൽ നമ്മളൊരു സുഹൃത്തിന്റെ അടുത്ത് പറയുന്നത് പോലെ, ഒരു സുഹൃത്ത് കേൾക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാനുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക് ഇങ്ങനെ ബുക്ക് ടോക്ക് എന്നുള്ളൊരു കീവേഡിലേക്ക് എത്താനുള്ള കാരണം. അതായത് നമ്മൾ വളരെ അധികം ചിന്തിച്ച് പറയണം എന്നൊന്നില്ല, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് മറ്റൊരു പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടോ ഷെയർ ചെയ്യാനുള്ള ഒരു പേസ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറ്റിയത്. അത് ആക്ച്വലി ആദ്യം എന്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിരുന്നു, പിന്നെ അത് ഞാൻ മാറ്റി കുറച്ചും കൂടി ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് കൂടുതൽ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ബുക്ക് ടോക്ക് വിത്ത് ഷോൺ എന്നുള്ളൊരു ആ ഒരു പേജിലേക്ക് മാറിയത്. അപ്പൊ ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണ്, ഓക്കെ ഈ അക്കൗണ്ട് ബുക്സിനെ കുറിച്ച് സംസാരിക്കുന്ന അക്കൗണ്ട് ആണ്, ബുക്ക് റിലേറ്റഡ് കോണ്ടന്റ്സും ഈ പറഞ്ഞതുപോലെ റീഡിംഗ് റിലേറ്റഡ് റിവ്യൂസോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് വീഡിയോസോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു അക്കൗണ്ട് ആണെന്ന് ആളുകൾക്ക് എളുപ്പത്തിന് മനസ്സിലാകാനും വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടത്. അപ്പൊ ആദ്യം റിവ്യൂസ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുക്ക് റിലേറ്റഡ് ഇവന്റ്സ് വരുമ്പോ ഞാൻ യൂഷ്വലി അവിടെ പോകുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നി അതും എന്നാൽ ക്യാപ്ചർ ചെയ്യാം, അതും എന്നിട്ട് എന്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഷെയർ ചെയ്യാം എന്നുള്ളൊരു ചിന്ത അങ്ങനെ വന്നു. അപ്പൊ ഞാൻ കുറച്ച് ബുക്ക് ഇവന്റ്സും ഞാൻ എന്തെങ്കിലും തരത്തിൽ ബുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് അതൊരു റീൽ രൂപത്തില് ബേബി കുറച്ച് വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീടാണ് കുറച്ചൊരു ഹ്യൂമറും കൂടി ചേർത്ത് കുറച്ച് കാര്യം ചെയ്യാമോ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മൾ നോർമൽ മീംസും ട്രോളുകളൊക്കെ കാണുമല്ലോ, അപ്പൊ അതുപോലെ തന്നെ സിനിമയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോയുടെയോ ഭാഗം എടുത്തിട്ട് അത് ബുക്ക് റിലേറ്റഡ് ആകുന്ന രീതിയിൽ കണക്ട് ചെയ്ത് കുറച്ച് ട്രോൾസ് ചെയ്യുവാൻ തുടങ്ങി. ചെറിയ ചെറിയ വീഡിയോ, ഒരു 15 സെക്കൻഡോ 30 സെക്കൻഡോ ഒക്കെ വരുന്ന വീഡിയോസ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷം കുറച്ച് സിറ്റുവേഷൻസ് ഇങ്ങനെ അഭിനയിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനും എനിക്ക് ഇവിടെ അടുത്ത് ചിലപ്പോഴൊക്കെ കുറച്ച് ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ മാക്സിമം ഒരു 2-3 പേരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു ഹ്യൂമർ സിറ്റുവേഷനിലൂടെ പറഞ്ഞു പോകുന്ന രീതിയിൽ എന്ന ബുക്ക് റിലേറ്റഡ് കോണ്ടന്റ് അവതരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്.
3: നമ്മളെപ്പോഴും പറയുന്നത് ഫസ്റ്റ് ചിലപ്പോ ആദ്യമായിട്ട് വായന സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ചിലപ്പോ നമ്മളൊക്കെ ചെറുപ്പം ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇതുമാ നേരത്തെ പറഞ്ഞ പോലെ ബാലരമയും ഒക്കെ തന്ന് നമ്മൾ വായിച്ച് ശീലമുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ തുടക്കക്കാരായിരിക്കും. ഈ വായന തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് എന്താ പറയാനായിട്ടുള്ളത്? അവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ബുക്സ് ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് ടിപ്സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ?
4: തീർച്ചയായിട്ടും വായന പലർക്കും വായന തുടക്കത്തില് ഒരു ഇപ്പൊ ബോറടിക്കുന്നതോ അല്ലെങ്കിൽ വായന മടുക്കുന്നതിനുള്ള ഒരു കാരണം അവർക്ക് ലഭിക്കുന്ന സജഷൻസ് ആയിരിക്കാം. നമ്മൾ ഇപ്പൊ ഒരു തുടക്കക്കാരന് ഒരിക്കലും ഒരു വലിയൊരു ക്ലാസ് ഒരുപാട് പേജുകളുള്ള പുസ്തകമോ നമ്മൾ സജസ്റ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു തീം വരുന്ന ബുക്ക് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവര് ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന കഥയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ അവർക്ക് റിലേറ്റബിൾ ആയതുകൊണ്ട് അവർക്ക് ഇത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ആർക്കാണോ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ആ ഒരു വ്യക്തി ജീവിക്കുന്ന ജീവിതത്തിനനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സ്കൂൾ കുട്ടികളാണെങ്കിൽ സ്കൂളിലത്തെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്ന നോവലുകൾ ഉണ്ടാവും, ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന നോവൽസ് ഉണ്ടാവും. അപ്പൊ അത് കുറച്ചും കൂടിയും റിലേറ്റബിൾ ആയിരിക്കും, അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു വ്യക്തിക്കാണോ സജസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ നോക്കി ആ വ്യക്തിക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതേ പുസ്തകം തന്നെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകം ചിലപ്പോ നമ്മളിത് സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം. അപ്പോ അതുകൊണ്ട് ഏറ്റവും സേഫറായിട്ട് ചെയ്യാവുന്ന കാര്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെയാണ്. ചിലപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷെ നമുക്കിത് ഒരു തവണ അവർക്ക് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു ടേസ്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും പിന്നെ അതിൽ നിന്ന് ആ രീതിയിലുള്ള പുസ്തകങ്ങളിലൂടെ കണ്ടിന്യൂ ചെയ്ത് പോയി അവസാനം ഒരു സ്റ്റേജ് എത്തും, നമുക്ക് എല്ലാ പുസ്തകവും വായിക്കാൻ സാധിക്കും എന്നുള്ളൊരു സ്റ്റേജ് എത്തും. ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി സജസ്റ്റ് ചെയ്യുക, പേജ് ടേണർ ആയിട്ടുള്ള സ്റ്റോറികൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പൊ അത്തരത്തില് എല്ലാവരും വളരെ ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബുക്കുകളാണ് ഈ ബഷീറിന്റെ ബുക്കുകൾ. ബഷീറിന്റെ ബുക്കുകൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്, വളരെ ഒരു സംസാര ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അതില് ഹ്യൂമർ ഉണ്ട്, വായിക്കുന്ന ആളുകൾക്ക് ആ കഥാപാത്രമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത് തുടക്കക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റീഡേഴ്സിനാണെങ്കിൽ പോലും ബഷീറിന്റെ ബുക്കുകൾ ഒരുപോലെ വർക്കാവുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബാല്യകാല സഖി, അതുപോലെ പ്രേമലേഖനം, മതിലുകള്, ഇങ്ങനെയുള്ള നോവൽസ് ഒക്കെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ചെറിയ നോവൽസ് ആണ്. നമ്മളൊരു വലിയൊരു പുസ്തകം എടുത്ത് കയ്യിൽ കൊടുക്കുന്ന പോലെയല്ല. അപ്പൊ പെട്ടെന്ന് ചാപ്റ്റേഴ്സും അറിയുമ്പോൾ അല്ലെങ്കിൽ പേജുകളും അറിയുമ്പോൾ അതൊരു റിവാർഡിങ് ഫീല് നമുക്ക് തരും. നമ്മളിപ്പോ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ കൂടുതൽ വായിക്കാനുള്ളൊരു, കൂടുതൽ പേജുകൾ മറിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് അവിടെ ലഭിക്കുക. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിപ്പോ ചെറിയ ചാപ്റ്റേഴ്സ്, മേ ബി ഒരു 2 പേജോ 3 പേജോ മാത്രം വരുന്ന ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകം പെട്ടെന്ന് വായിച്ച് തീരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ഒരു സിനിമ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു സീരീസ് എങ്ങനെയാണെന്ന് അറിയില്ല, 1 മണിക്കൂറിന്റെ സീരീസിന്റെ 10 എപ്പിസോഡൊക്കെ ഞാൻ ഒറ്റ ഇരിപ്പിന് കാണും എന്ന് പറയാറുണ്ടല്ലോ. അത് ഈ ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് വായിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് മറഞ്ഞു പോകും. ആ ഒരു റിവാർഡ് ഫീൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വായിക്കാൻ നമ്മെ ഇൻസ്പയറും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഒരാളുടെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാവണമെങ്കിൽ അത് വായിച്ച് നമ്മളിപ്പോ സജഷൻസ് ലഭിക്കുന്നുണ്ടാവാം പല സ്ഥലത്തു നിന്നും. നമ്മൾ തന്നെ വായിച്ച് നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെയുള്ള ട്രയൽ ആൻഡ് എറേസിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.
3: കുറച്ചധികം ബുക്കുകളുടെ സജഷൻസ് കൂടി നമുക്ക് ഷോൺ നൽകുന്നുണ്ട്, അതൊക്കെ അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
1: സ്മാർട്ട് ടോക്ക്
0: ബ്രോട്ട് യു ബൈ
8: Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
3: In association with Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും swap ചെയ്യൂ dazzling new designsുമായി.
10: റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി എഴുത്തുകാരനാണ്. ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ചും വായനയെക്കുറിച്ചുമുള്ള നല്ല നല്ല വീഡിയോസ് അവതരിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ്. ഷോൺ ജോയ് ആണ് നമ്മളുടെ കൂടെയുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് ബുക്സ് നോക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഇക്കിഗായ് പോലുള്ള പുസ്തകങ്ങൾ കിട്ടിയ വലിയൊരു പ്രചാരം. നമുക്കാണെങ്കിലും പിന്നെ ഇതുപോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബുക്സ് ആണ്. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും, ഓ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ഫീൽ കിട്ടും. അങ്ങനെയുള്ള ഏതെങ്കിലും ബുക്സ് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ?
11: ഞാൻ ഈ അടുത്ത് ഒരു പുസ്തകം വായിച്ചായിരുന്നു, ദി വിഷ്വൽ എം ബി എ എന്ന് പറഞ്ഞിട്ട്, ജേസൺ ബാരോൺ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററുടെ ആണ്. അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോ ഒരു എം ബി എ കോഴ്സ് 2 കൊല്ലം പഠിക്കുന്നതും അതിനുള്ള ചെലവും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് എം ബി എ ഇപ്പൊ പഠിക്കേണ്ട, പക്ഷെ നമുക്ക് ഈ ബിസിനസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരുപാട് പേർക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങുവാനുള്ള താല്പര്യം കൂടുതലാണ്, എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഫുൾ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു കോഴ്സിൽ പറഞ്ഞു പോകുന്നത് പോലെ, ഒരിക്കലും ആ കോഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്നതിന് പകരം ഈ പുസ്തകം വായിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കൊരു ബേസിക് നോളജ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ബുക്കാണ് ഈ ദി വിഷ്വൽ എം ബി എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസിന്റെ എന്തൊക്കെ കാര്യങ്ങൾ, പ്രോഫിറ്റ് മാർജിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ലാഭനഷ്ട കണക്കുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലുസ്ട്രേഷനോട് കൂടിയിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. വെരി സിമ്പിൾ ലാംഗ്വേജ്, ഇല്ലുസ്ട്രേഷനോട് കൂടിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സാധാരണ ഒരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ബിസിനസ് ഒക്കെ തുടങ്ങണം താല്പര്യമുള്ളവർക്ക് ആ ഒരു പുസ്തകം വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കിഗായ് പുസ്തകം വളരെ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ അതിന് അകത്ത് പറയുന്ന ഒരു പോയിന്റ് എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്, നമ്മളിപ്പോഴീ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ വയറ് നിറയുന്നത് വരെ കഴിക്കരുത് എന്നുള്ളൊരു കാര്യമൊക്കെ അതിനകത്ത് ഇങ്ങനെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അത് ഹെൽത്ത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ അതുപോലെ തന്നെ പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ഏതൊരു പ്രൊഫഷണൽ പാത്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് വൈസ് ആണെങ്കിൽ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊത്തം ലൈഫ് സ്റ്റൈലിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കത് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞ വിഷ്വൽ എം ബി എയിലാണെങ്കിലും നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് ആ ഒരു പർപ്പസ് നമുക്ക് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമുക്ക് കുറച്ച് നല്ല നല്ല ടിപ്സ് തരും എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഒരു ഒരു ഡയറക്ഷൻ ഒരു ഡയറക്ഷൻ ഈ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും.
10: ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഓണറിൽ സംസാരിച്ച സമയത്ത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് കേൾക്കുമായിരുന്നു, അല്ല അതിന്റെ മലയാളം വേർഷൻ കേൾക്കുമായിരുന്നു യൂട്യൂബില്. അങ്ങനെ കേട്ടിട്ട് അയാളുടെ ലൈഫിൽ അയാൾ കുറച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കി, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ത്രൂ ഇങ്ങനെ ഒരുപാട് പേർക്ക് പുസ്തകങ്ങളിലേക്ക് വലിയ വലിയ ഇന്റർനാഷണൽ എന്താ പറയാ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടല്ലേ.
11: അതെ അതെ, ഇതിപ്പോ ഇപ്പൊ ആമസോണിലൊക്കെ നമ്മൾ ഓപ്പൺ ആക്കിയ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് എന്ന് തന്നെ വേണമെന്നില്ല, നമ്മള് ഇതൊരു ജസ്റ്റ് ബുക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ആദ്യമായിട്ട് വരുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഒക്കെ. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് അത് ഭയങ്കര ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു പേരും ആ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടും ആക്സസിബിൾ ആണ്. നമ്മൾ ഒരു പുസ്തകം സജഷൻസ് ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കുന്നത് പോലെയല്ല, ഇതെല്ലാവിടത്തും ഉണ്ട് ഈ പുസ്തകം. ഏത് ബുക്ക് ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഈ പുസ്തകം ലഭിക്കും. അപ്പോ അതുകൊണ്ട് വളരെ ആക്സസിബിൾ ആണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് ആളുകളുടെ കയ്യിലെത്താനുള്ള ഒരു ചാൻസ് വളരെ അധികമാണ്. അപ്പൊ അതിനകത്ത് ലക്കിലി ഇത് കയ്യിലെത്തുന്നവർക്ക് ഇത് പ്രാവർത്തികമാക്കാനുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഈ പുസ്തകങ്ങൾ എത്തുന്നതിന്റെ കാരണം ഇതാണ്, ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട് ആളുകളിലേക്ക് എത്താനും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ കൂടുതൽ കൂടുതൽ ആ പുസ്തകം വായിച്ചതിന് ശേഷവും വേറെയും കുറച്ച് നീഷ് ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് പോകാനും പിന്നീട് സാധിക്കുന്നതാണ്.
10: ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ സജഷൻസ് ഒക്കെ ആളുകൾക്ക് കൊടുക്കാറുണ്ടോ?
11: ട്രാവൽ റിലേറ്റഡ് ബുക്സ് ഞാൻ ഒരുപാട് വായിച്ചിട്ടില്ല, പക്ഷെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഈ അടുത്ത് ഞാനിപ്പോ വായിച്ചതില് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമുണ്ട്, തായ്വാൻ ട്രാവലോഗ് എന്ന് പറഞ്ഞിട്ട്, യാങ് ഷാങ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററുടെയാണ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ്. അതിനാണ് ഇപ്പോ ഈ അടുത്ത് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പ്രഖ്യാപിച്ചു. അത് ലഭിച്ചിരിക്കുന്നത് ഈ തായ്വാൻ ട്രാവലോഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ്. ഞാനിപ്പോ കുറെ പേരെന്റെ അടുത്ത് ഇങ്ങനെ ട്രാവൽ റിലേറ്റഡ് പുസ്തകത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നതും ഇപ്പൊ ആ പുസ്തകമാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ ഒരു തായ്വാനിൽ അവിടെ ട്രാവൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആ പുസ്തകം നമുക്ക് തരുന്നത്. അവിടുത്തെ ഫുഡ് ഫുഡ് എന്തൊക്കെയാണ്, അവിടെ ട്രെയിൻ റൂട്ട്സ് അതിലൂടെ പോകും, നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകള്, അവിടുത്തെ ആളുകളെ കുറിച്ചിട്ടും ആ ഒരു ഐലൻഡിനെ കുറിച്ചിട്ടൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ ചാപ്റ്റേഴ്സിന്റെ ഓരോ ചാപ്റ്റേഴ്സിനും ഡിവൈഡ് ചെയ്തിരിക്കുന്ന അതിന്റെ ഓരോ ചാപ്റ്റേഴ്സിന്റെ പേര് തന്നെ അവിടുത്തെ ഒരു ഡിഷിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഞാനത് വായിച്ചതിനപ്പോ എനിക്ക് തോന്നി ഇനിയിപ്പോ ഞാൻ തായ്വാൻ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു തോട്ട് എനിക്ക് വരുന്നത്. 100% ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ എങ്കിൽ കൂടിയും നമ്മളൊരു തുടക്കത്തിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ആ ഒരു നാട്ടിലേക്ക് പോകുന്നത് പോലെയല്ല, നമുക്ക് ആ നാടിന്റെ ഒരു ഹിസ്റ്ററിയും ആ നാട്ടിലത്തെ ആളുകളുടെ ഒരു കൾച്ചറും അവിടെ വിഷയത്തിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാനപ്പോ അങ്ങനത്തെ പുസ്തകങ്ങൾ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് റീസെന്റ് വായിച്ചതുകൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്, റസ്കിൻ ബോണ്ടിന്റെ ബ്ലൂ അംബ്രല എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. വളരെ ചെറിയ പുസ്തകമാണ്, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിമാലയസിന്റെ അടുത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് തോന്നും, അങ്ങനത്തെ ഒരു ഹില്ലി ഏരിയസിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ തോന്നും. അതിൽ വളരെ ചെറിയ രീതിയിലാണ് അങ്ങനെയുള്ള ഒരു നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീല് തരുന്ന രീതിയിലാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസ് അറ്റ് മൊറിസാക്കി ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് വളരെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കേരളത്തില് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടന്ന സമയത്ത് ഈ ഒരു ബുക്കിന്റെ ഓദർ അവിടെ വന്നായിരുന്നു, ജസ്റ്റ് ആയിട്ട് വന്നായിരുന്നു. അപ്പൊ അത്രയും ബെസ്റ്റ് സെല്ലർ ആയ ഒരു പുസ്തകമാണ്. അതിനകത്ത് പറയുന്നത് ടോക്കിയോയിലെ ഒരു ജിൻബോച്ചോ എന്ന പേരില് ഒരു ബുക്ക് ടൗൺ ഉണ്ട്, അവിടെ നിറച്ച് ബുക്ക് ഷോപ്പുകളാണ്, സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പുകളാണ്. അതെ അതെ അതെ അതെ. അപ്പൊ എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി, ബുക്ക് ഷോപ്പുകൾ മാത്രമുള്ള ഒരു ടൗണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത, അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ ഇന്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി വിഷ്വൽ അത് എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു ബുക്ക് ഷോപ്പുകൾ എന്നൊക്കെ നോക്കിയപ്പോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മളിപ്പോ ഇവിടെയൊക്കെ വാങ്ങിക്കുന്ന പുസ്തകങ്ങൾക്ക് എല്ലാത്തിനും ഒരു കവർ ഡിസൈൻ ഒക്കെ ഉണ്ടാവുമല്ലോ, നല്ല രീതിയിലുള്ള കവർ ഡിസൈൻ ഉണ്ടാവും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ഈ കവർ ഡിസൈൻ. ഞാൻ ഈ ഒരു ബുക്ക് ടൗണിലത്തെ ബുക്ക് ഷോപ്പുകളുടെ ഒക്കെ ഒരു ഫോട്ടോ ഞാൻ ഇന്റർനെറ്റിൽ കണ്ടപ്പോ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കവർ ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് ഹാർഡ് കവർ എഡിഷൻ പോലെയാണ് ഒരുപാട് പുസ്തകങ്ങൾ ഇരിക്കുന്നത്. അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ടാവും പുസ്തകത്തിന്റെ എന്നല്ലാതെ പ്രത്യേകിച്ച് വരകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അത് വളരെ എനിക്ക് വിചിത്രമായിട്ട് തോന്നി, കാരണം നമ്മളിവിടെ കവർ ഡിസൈൻ ഒക്കെ നോക്കിയിട്ട് ഒരുപാട് പേര് പുസ്തകം വാങ്ങിക്കുന്ന ഒരു നാടാണ് നമ്മള്. അപ്പൊ അവിടേക്ക് പോയപ്പോ അവിടെ എന്തെങ്കിലും ഡിഫറെന്റ് ആണ് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ബുക്സിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ടൗൺ എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ കേസ് എപ്പോഴെങ്കിലും, അപ്പൊ എന്റെ തോട്ടാണ്, ഇൻ കേസ് എപ്പോഴെങ്കിലും ജപ്പാൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൗൺ ഒരിക്കലും മിസ്സാക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അല്ല, നമ്മളിപ്പോ എല്ലാവരും ഇവിടെ കവർ ഫോട്ടോ നല്ലതല്ലെങ്കിൽ ചിലപ്പോ പുസ്തകം വാങ്ങിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് ഒരു സ്ഥലത്ത് കവർ ഫോട്ടോ പോലും ഇല്ലാതെ പുസ്തകം ഇങ്ങനെ, എന്നാ അത്രയധികം വായനക്കാരും ഉണ്ട് അവിടെ.
10: അതോടൊപ്പം തന്നെ ഷോൺ ചെയ്തൊരു വീഡിയോ ആണ് ബെറ്റർ സ്മോൾ ടോക്ക് ഉള്ള പുസ്തകത്തെ കുറിച്ച്, ആ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ?
11: അതെ അതെ, ആ തീർച്ചയായിട്ടും. ബെറ്റർ സ്മോൾ ടോക്ക് എന്ന് പറയുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് പലർക്കും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവരായിരിക്കും മിക്കവരും. ഇത് പാട്രിക് കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ആണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു, ഈ ഒരു റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ പ്രൊഫഷണലി റിലേറ്റഡ് ആയിട്ടുള്ള പല കോണ്ടന്റ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കംപ്ലീറ്റ്ലി അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്ക് ഞാനത് സെലക്ട് ചെയ്യാൻ കാരണം, എനിക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങൾ, നമ്മൾ മേ ബി ഓഫീസിനകത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലയന്റ് മീറ്റിംഗിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വെച്ച് ചിലപ്പോ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കാം. അപ്പൊ ഇങ്ങനെ മനുഷ്യരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ആ ഒരു തോട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോ ഈ പുസ്തകം ആ ഒരു രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് എങ്ങനെ നല്ലൊരു എൻഗേജിംഗ് ആയിട്ടൊരു കോൺവെർസേഷൻ കൊണ്ടുപോകാം, എങ്ങനെ ഒരു നല്ല രീതിയിൽ കോൺവെർസേഷൻ നമ്മുടെ മുമ്പിലുള്ള വ്യക്തിക്കും വേർഡായിട്ട് തോന്നാത്ത രീതിയിൽ, എന്നാ അവരെയും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് ഈ പുസ്തകം. നമ്മളെപ്പോഴും താൽക്കാലികമായിട്ട് പറഞ്ഞൊഴിയാൻ വേണ്ടിയിട്ട് പറയുന്ന കുറെ വാക്കുകൾ ഉണ്ടാവല്ലോ, ഇന്ന് എങ്ങനെയുണ്ട് കാലാവസ്ഥ, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെയൊക്കെ വളരെ ജനറൽ ആയിട്ട് ഏത് സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഈ വാക്കുകള് നമ്മൾ കംപ്ലീറ്റ് മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. അപ്പൊ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി, ഒരുപാട് നല്ല പോയിന്റ്സ് ഉണ്ട് അതിനകത്ത്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് വായിച്ചു പോകാവുന്ന ഒരു ബുക്കാണ്, ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇപ്പൊ ഒരു വ്യക്തിനെ കാണുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ വീക്കെൻഡിൽ എന്ത് ചെയ്തു ഉള്ളതിനെ കുറിച്ച് സംസാരിക്കാം, എന്തെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അപ്പൊ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോരോ പോയിന്റുകൾ ആലോചിക്കാൻ വേണ്ടി ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് എങ്ങനെയാണ് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ് ഈ അടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം കോൺവെർസേഷനകത്ത്. പേഴ്സണൽ ആണെങ്കിൽ പോലും, പേഴ്സണൽ വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും, നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഹോബീസ് എന്താണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചോ എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വാക്കുകൾ കിട്ടാതെ, ഒരു കോൺവെർസേഷന്റെ സമയത്ത് വാക്കുകൾ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഈ ബുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇത് കൂടുതൽ യൂസ് ആവുക ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന, ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന വ്യക്തികൾക്കായിരിക്കും. കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ബുക്ക് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്.
10: ഷോൺ ഒരു എഴുത്തുകാരൻ കൂടിയാണ്, ഷോണിന്റെ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ?
11: അതെ അതെ, ജോൺ എന്നാണ് നോവലിന്റെ പേര്. അത് ആക്ച്വലി ഒരു കമ്മിങ് ഓഫ് ഏജ് നോവലാണ്. ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അത് പിന്നെ മാറി കോളേജ് ലൈഫിലേക്ക് എത്തുന്നു, പിന്നെ കോളേജ് ലൈഫിൽ നിന്ന് കരിയറിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ജേണിയാണ് ആ പുസ്തകത്തിനകത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ കോളേജ് ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾസ്, അത് കഴിഞ്ഞ് കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവരും കുറച്ച് സ്ട്രഗിൾസിലൂടെ ഒക്കെ കടന്നു പോയിട്ടാവും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്ത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരു ജേണിയാണ് ജോൺ എന്ന് പറഞ്ഞ നോവലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
10: താങ്ക് യു ഷോൺ, താങ്ക് യു സോ മച്ച്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു, വളരെ ഡീറ്റെയിൽ ആയി തന്നെ പുസ്തകങ്ങളെ കുറിച്ചും വായനയെ കുറിച്ചും ഒക്കെ സംസാരിച്ചതിന്
11: താങ്ക് യു. ഒരുപാട് സന്തോഷം റേഡിയോ സുനയില് സംസാരിക്കാൻ സാധിച്ചതില്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
10: എഴുത്തുകാരനും പുസ്തകങ്ങളെ കുറിച്ചുള്ള നല്ല നല്ല വീഡിയോസ് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഷോൺ ജോയ് ആയിരുന്നു ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ അതിഥിയായി ജോയിൻ ചെയ്തത്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും നമ്മൾ കേൾക്കുന്നതായിരിക്കും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഹീറോ ഒന്ന് മാത്രം.

0: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം

0: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സുനിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബൂ സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.

0: listening to.
1: Listening to.
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
1: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ച്.
0: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
1: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.